നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 7, 2026 മെയ് 21, വ്യാഴം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:29. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ടു ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29th നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പ്രായക്കാരായ 6797 പെൺകുട്ടികളാണ് ജില്ലയിൽ ഇതുവരെ വാക്സിൻ എടുത്തത്. കോഴിക്കോട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ദേശാഭിമാനി വാരിക സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററുമായിരുന്ന TK രമേശ് ബാബു അന്തരിച്ചു. സംസ്കാരം രാവിലെ 11 കുറ്റ്യാടിയിലെ വീട്ടുവളപ്പിൽ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ്

0: ഹലോ, നമസ്തേ, സുപ്രഭാതം ചങ്ങാതീസ്. ബെഡ് കോഫി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഉണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്. ഒപ്പം ഒരു തവളയുണ്ട്. തവള മാത്രമല്ല, ഒരു പാത്രം ചൂടുവെള്ളവും ഉണ്ട്. അതാണ് ഈ ഭാഗത്ത്, ബെഡ് കോഫിയുടെ ആദ്യ ഭാഗത്ത് നമ്മുടെ വിഷയം, നമ്മുടെ സംസാര വിഷയം. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു വിഷയത്തിൽ, തവളയും ചൂടുവെള്ളവും എന്നുള്ള വിഷയത്തിൽ പല ജീവശാസ്ത്ര പഠനങ്ങളും നടന്നിട്ടുണ്ട്. അവയ്ക്കകത്ത് തെളിഞ്ഞിട്ടുള്ള സംഗതി, ഈ തവളയുണ്ടല്ലോ, അത് ജീവിച്ചിരുന്ന കുളത്തിലെ വെള്ളം ശേഖരിച്ച് ഒരു പാത്രത്തിൽ നിറച്ച് അതിലിടുന്നു എന്ന് വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം പതിയെ ഒന്ന് ചൂടാക്കുക. നമ്മളെന്ത് വിചാരിക്കും, തവള ചാടിപ്പോകുന്നു. പക്ഷേ ഈ തവള ഒരു പരിഭ്രാന്തിയും കാണിക്കില്ല. ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. ഇങ്ങനെ ചൂട് കൂടിക്കൂടി വെള്ളം തിളയ്ക്കുന്ന അവസ്ഥയിലെത്തുമ്പോഴും ഒരു റിയാക്ഷനും കൂടാതെ ആ തവളക്കുട്ടി വെന്തു മരിക്കുക അത്രേ. ഇങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷൻ. ഈ തവളയെ ഒരു പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നു എന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ തവളയെ പാത്രത്തിലിട്ടിട്ട് വെള്ളം ചൂടാക്കുക ചെയ്തത്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് തവള ഇടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് വെപ്രാളത്തോടെ എങ്ങനെയെങ്കിലും ചാടി പുറത്തെത്തും. പൊള്ളലേറ്റിട്ടായാലും പുറത്തെത്തും, ജീവൻ രക്ഷിക്കാനായി. ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയാവോ? നമ്മൾ പലപ്പോഴും ആദ്യത്തെ കേസിലെ തവളെപ്പോലെയാണ് എന്ന് സമർത്ഥിക്കാനാണ്. ചൂടായി വരുന്ന വെള്ളത്തെ, ആ വെള്ളത്തിൻ്റെ ചൂട് തവള ശ്രദ്ധിക്കാതിരുന്നത് പോലെ ചുറ്റും നടക്കുന്ന, അതുപോലെ നമ്മളിലും വരുന്ന മാറ്റങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്നു. എല്ലാം നല്ലത് തന്നെ എന്ന് ചിന്തിച്ചിരിക്കുന്നു. മോശമായതൊന്നും നമുക്ക് സംഭവിക്കില്ല എന്നും മനസ്സിലുണ്ടാവും. അതൊക്കെ നല്ല ചിന്താരീതികളാണ്. എന്നാൽ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നത് ഒരിക്കലും പ്രായോഗികതയല്ല. ആണോ? ഒരിക്കലുമല്ല. അതുൾക്കൊള്ളാതെ പോയാൽ പുള്ളി വീർത്ത് ജീവൻ പോയ ആ തവളെപ്പോലെ ആവും നമ്മളും. ആ തവളയ്ക്ക് പറ്റിയത് എന്താണ്? ചാടി രക്ഷപ്പെടാനുള്ള കഴിവുണ്ട്, അവസരമുണ്ട്. എന്നിട്ടും അത് തിരിച്ചറിയാതെ, വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതെ മരണം വരിക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ, നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷനും തിരിച്ചറിവും ഉണ്ടായിരിക്കണം. പടിപടിയായുള്ള മെച്ചപ്പെടൽ നടക്കണം. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കാനുള്ള വിനയവും ഉണ്ടായിരിക്കണം. ചൂടുവെള്ളത്തിൽ തിളച്ചു വെന്ത തവളയ്ക്ക് അനുസരണ, സാഹചര്യങ്ങളോടുള്ള അനുസരണ, അതാണ് പ്രധാനം. അത് അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ, എന്തായാലും അനുസരിക്കും. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതുന്നത് പുള്ളിക്കാരന് പഥ്യമല്ല. ആ വഴിയൊക്കെ പോയാൽ നമ്മുടെ കാര്യം എന്തായേക്കും എന്നൊന്ന് ചിന്തിച്ചോളൂ. അല്പം പൊള്ളലേറ്റാലും ആ അവസ്ഥയിൽ നിന്നും പുറത്തു കിടക്കല്ലേ വേണ്ടത്. മുന്നോട്ട് ഇനിയും പൊരുതി തന്നെ നീങ്ങാനുള്ള മനസ്സും ജീവനും ജീവിതവും മുറുകെ പിടിച്ചുകൊണ്ട്, അങ്ങനെയല്ലേ വേണ്ടത്? യെസ്, നോ ഡൗട്ട്, നോ ഡൗട്ട്. ഈ പ്രോഗ്രാമിൻ്റെ പേര് ബെഡ് കോഫി എന്നാണ്. ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ബെഡ് കോഫി ഫോർ മോർ പോസിറ്റീവ് ഇൻപുട്സ്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

A man is not rightly conditioned until he is a happy, healthy, and prosperous being. And happiness, health, and prosperity are the result of a harmonious adjustment of the inner and the outer of the man with his surroundings. ഒരു വ്യക്തി സന്തോഷമുള്ള, ആരോഗ്യമുള്ള, അഭിവൃദ്ധിയുള്ള ഒരാളാകുന്നതുവരെ ആ വ്യക്തി നല്ല സ്വാഭാവികമായ അവസ്ഥയിലാണ് എന്ന് പറയാൻ കഴിയില്ല. ആൻഡ് സന്തോഷം, ആരോഗ്യം, അഭിവൃദ്ധി എന്നിവ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളും പുറവും ആളുടെ ചുറ്റുപാടുകളുമായി, സാഹചര്യങ്ങളുമായി നല്ല സ്വരച്ചേർച്ചയിൽ യോജിക്കുമ്പോഴാണ്. സെൽഫ് ഹെൽപ്പ് മൂവ്മെൻറ്റിൻ്റെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജെയിംസ് അലനാണ് ഈ കാഴ്ചപ്പാട് നമുക്ക് തന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് സൈദ്ധാന്തികനും കവിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ആസ് എ മാൻ തിങ്ക്, അത് 1902 പബ്ലിക്കേഷൻ

0: ഇതിന് ശേഷം ഏറെ തവണ റീപ്രിൻറ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്ര പോപ്പുലറാണ്. ഓക്കെ, ഈ ബുക്കിനൊരു സീക്വലായി പുറത്തു വന്ന ഔട്ട് ഫ്രം ദ ഹാർട്ട്, കൂടാതെ ദ ഹെവൻലി ലൈഫ്, മോർണിംഗ് ആൻഡ് ഈവനിങ് തോട്ട്സ്, ദ മാസ്റ്ററി ഓഫ് ഡെസ്റ്റിനി, ഫ്രം പാഷൻ ടു പീസ്, ലൈറ്റ് ഓൺ ലൈഫ്സ് ഡിഫിക്കൽട്ടീസ്, മെൻ ആൻഡ് സിസ്റ്റംസ്, ദ ഷൈനിങ് ഗേറ്റ് വേ തുടങ്ങി ധാരാളം ജനപ്രിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. ബിറ്റ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻ്റ് ആണ് ഈ വിവരങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്തത്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: പ്രിയപ്പെട്ടവർക്കൊപ്പം ഇത് ബെഡ് കോഫിയാണ്. നമ്മളിനി ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക്. പ്രാക്ടീസ് അലോൺ ഡസ് നോട്ട് മേക്ക് യു പെർഫെക്റ്റ്, ഓൺലി പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. വെറുതെ പരിശീലിച്ചതുകൊണ്ട് നമ്മൾ പൂർണ്ണതയിലെത്തില്ല, കുറ്റമറ്റ പരിശീലനമാണ് നമ്മളെ പൂർണ്ണരാക്കുന്നത്. ഈയൊരു മൊഴിക്ക് ഉത്തമ ഉദാഹരണമാണ് പ്രതിഭാശാലിയായ സംഗീതജ്ഞൻ ബീഥോവൻ.

അദ്ദേഹം ജനിച്ചത് 18-ാം നൂറ്റാണ്ടിലാണ്. ജർമ്മനിയിലെ ബോണിലാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതം ഇന്നും സംഗീത പ്രേമികളെ സന്തോഷത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്നത് അതിൻ്റെ അനശ്വരത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ? ആ ഒരു തലത്തിലേക്ക് ബീത്തോവൻ്റെ സൃഷ്ടികൾ എത്തിയത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശീലനം ഒന്നുകൊണ്ട് മാത്രമാണ്. ബീത്തോവൻ്റെ അച്ഛൻ ഒരു ഗായകനായിരുന്നു. വയലിനും പിയാനോയും വായിക്കാൻ മകനെ പഠിപ്പിച്ചതും അദ്ദേഹമാണ്. അങ്ങനെ സംഗീതത്തിൽ മുഴുകി ജീവിക്കുമ്പോഴാണ് ബീത്തോവൻ്റെ സ്നേഹസമ്പന്നയായ അമ്മ മരിച്ചുപോയത്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട്. അക്കാലത്ത് ബീത്തോവൻ 2 കുട്ടികളെ സംഗീതം പഠിപ്പിച്ചിരുന്നു. അവരുടെ അമ്മയുണ്ടല്ലോ, ആ കുട്ടികളുടെ അമ്മ അദ്ദേഹത്തെയും ബീത്തോവനെയും ഒരു മകനെ പോലെയാണ് കണ്ടിരുന്നത്. ആ ലേഡി മുഖേന ബോണിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ബീത്തോവൻ പരിചയത്തിലായി. ആ വ്യക്തികൾ വഴി ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന പല സുഹൃത്തുക്കളെയും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞു. വിയന്നയിൽ സ്ഥിരതാമസമാക്കാനും സംഗീത ലോകത്ത് സ്ഥാനമുറപ്പിക്കാനും ബീത്തോവനെ സഹായിച്ചത് ഈ ബന്ധങ്ങളാണ്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതം ഒരു സാധനയായിരുന്നു. നിരന്തരമായ പരിശീലനമായിരുന്നു ബീത്തോവനെ നമ്മളറിയുന്ന മഹാനായ സംഗീതകാരനാക്കി മാറ്റിയത്. എളുപ്പത്തിൽ ഒന്നും കമ്പോസ് ചെയ്തിരുന്നില്ല അദ്ദേഹം. കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അവ കറക്റ്റ് ചെയ്ത് ശബ്ദം നിയന്ത്രിച്ച് ഇൻസ്ട്രുമെൻസിൻ്റെ മാക്സിമം സാധ്യതകൾ ഉപയോഗിച്ച് ഓരോ ഇഞ്ചും പെർഫെക്റ്റ് ആക്കിയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. ബീത്തോവൻ്റെ സ്കെച്ച് ബുക്സ് നോക്കിയാൽ കാണാൻ സാധിക്കും അദ്ദേഹം നടത്തിയ കഠിനമായ അധ്വാനത്തിൻ്റെ തെളിവ്. സ്കെച്ച് ബുക്സിൽ അത് കൃത്യമായി വരച്ചു വച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് എത്രമാത്രം ശ്രദ്ധയോടെ കൃത്യതയോടെ തീമുകൾ മാറ്റി സംഗീതം മെച്ചപ്പെടുത്തി വന്ന പാത ആ ബുക്കിലുണ്ട്. അങ്ങനെ ചില കോമ്പസിഷൻസ് ഉണ്ടല്ലോ, വർഷങ്ങൾ പ്രയത്നിച്ചാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. തനിക്ക് പൂർണ്ണമായ തൃപ്തി വരുന്നതുവരെ അദ്ദേഹം ഓരോ നോട്ടിലും വർക്ക് ചെയ്തിരുന്നു. ബീത്തോവൻ്റെ വാക്കുകളിൽ, "Don't only practice your art, but force your way into its secrets. Art deserves that, for it and knowledge can raise man to the divine." നിങ്ങൾക്ക് സ്വായത്തമായ കലയെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കല അതർഹിക്കുന്നു. കാരണം കലയ്ക്കും അറിവിനും മനുഷ്യനെ അനശ്വരതയിലേക്ക് ഉയർത്താനുള്ള കഴിവുണ്ട്. ബീത്തോവൻ്റെ ഉള്ളിൽ അനശ്വര സംഗീതത്തിൻ്റെ പ്രതിഭ ഉറങ്ങിക്കിടന്നിരുന്നു. അതിനെ ഉണർത്തി വളർത്തി പിന്നീട് അത് പൂത്തുലഞ്ഞ് ലോകം മുഴുവനും സുഗന്ധം നിറച്ചത്, സംഗീതത്തിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ഒരുമാത്രപോലും കളവില്ലാത്ത കലർപ്പില്ലാത്ത നിരന്തര പരിശീലനവും കൊണ്ട് തന്നെയാണ്. യെസ്, മാതൃക ആൻഡ് മോട്ടിവേഷൻ ഫോർ അസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ബ്രേക്ക് എടുത്താലോ? Right, stay tuned. This is Bed Coffee on Akashvani Kochi 107.5.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
1: ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും വരും, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അവയെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നത് ഓരോരുത്തരുടെയും ആത്മവിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും അയ്യോ ഹാവോ എന്ന ടെൻഷനാകുന്നവർക്ക് പ്രചോദനം കിട്ടാനായി അനുഭവത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു വന്നവരുടെ കഥകൾ ധാരാളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബെഡ് കോഫിയിൽ. ഇവിടെയും ഇന്നത്തെ ലാസ്റ്റ് സെഗ്മെൻറ്റിലും അങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. കുറേ കാലം മുൻപാണ് സംഗതി നടന്നത്. 1940കളുടെ തുടക്കത്തിൽ, രണ്ടാം ലോകയുദ്ധകാലത്ത്, സഖ്യകക്ഷികൾ ജർമ്മനിയിൽ നിരന്തരമായി ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആക്രമണത്തിൽ പല തവണ പരിക്കു പറ്റിയ ഒരു ജർമ്മൻ പട്ടണമാണ് എസ്എൻ. എസ്എൻ പട്ടണത്തിൽ ഓരോ പ്രാവശ്യം ബോംബ് വീണപ്പോഴും അതിൽ നിന്നും രക്ഷപ്പെട്ടവർ പിന്നീട് ഒരുമിച്ച് ചേർന്ന് തകർന്ന വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ താൽക്കാലിക അടിസ്ഥാനത്തിലാണെങ്കിലും നിർമ്മിച്ചു, വീണ്ടും നിർമ്മിച്ചു. ഓക്കെ, ഷൂസും ചെരുപ്പുകളും ഒക്കെ വിൽക്കുന്ന സാമാന്യം വലിയൊരു സ്റ്റോർ ഉണ്ടായിരുന്നു എസ് എൻ എൽ. 7 പ്രാവശ്യമാണ് ആ കട ബോംബ് വീണ് നശിച്ചത്. 7 തവണയും അത് പുനർനിർമ്മിച്ചു ആ സ്റ്റോറിൻ്റെ ഉടമ. അത്രയും പ്രാവശ്യം തകർന്ന് വേറെ ഒരു കടയോ വീടോ ഉണ്ടായിരുന്നില്ല എസ് എൻ എൽ. ഓരോ തവണ കട തകർന്നപ്പോഴും അതിനുള്ളിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഉടമസ്ഥൻ വീട്ടിലേക്ക് ചെല്ലും, ഓടി ചെല്ലും. അവിടെ ആർക്കും ശാരീരികമായ അപകടങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനായി. അങ്ങനെ കാണുമ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പറയും, നമുക്ക് കൈയും കാലമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, ബാക്കി കാര്യം നോക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാമെന്ന്, എല്ലാം ശരിയാക്കാമെന്ന്. വലിയൊരു ആശ്വാസമായിരുന്നു വീട്ടുകാർക്ക് ഈ വാക്കുകൾ. ശരിയല്ലേ? ഒരു പാനിക് സിറ്റുവേഷനിൽ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന് കണ്ടാൽ ബാക്കിയുള്ളവരുടെ പരിഭ്രാന്തി തെല്ലൊന്ന് കുറയും അല്ലേ? ഒരു വിശ്വാസമൊക്കെ ഉള്ളിൽ വരും. യെസ്, കഴിഞ്ഞ തവണത്തെ അറ്റാക്കിന് ശേഷം വീണ്ടും തട്ടിക്കൂട്ടി ശരിയാക്കിയെടുത്ത സ്റ്റോർ വീണ്ടും വീണ്ടും തകർന്നപ്പോഴും താൻ തകർന്നില്ല, തൻ്റെ മനസ്സ് തളർന്നില്ല എന്നതാണ് ആ വ്യക്തിയുടെ വിജയം. വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ പ്രാവശ്യവും അദ്ദേഹം കട വീണ്ടും ശരിയാക്കിയെടുത്തത്. എന്നാൽ ഇതിനെല്ലാം ശേഷം നടന്ന ഒരു സംഭവം അദ്ദേഹത്തെ വല്ലാതെ നിരാശനാക്കി. എന്തായിരുന്നു സംഭവം? അവസാന തവണത്തെ ബോംബാക്രമണത്തിന് ശേഷം വീണ്ടും റെഡിയാക്കിയെടുത്ത ഷോപ്പുണ്ടല്ലോ, ഇദ്ദേഹം ഒരു ദിവസം രാവിലെ തുറന്നപ്പോൾ കണ്ട എന്താണ്? ഷോപ്പിൻ്റെ ഉൾവശം ഏകദേശം കാലിയായി കിടക്കുന്നു. യുദ്ധം ഏതാണ്ട് അവസാനിച്ച സമയമാണേ. അപ്പോൾ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരിപ്പിടിപ്പിച്ചെടുക്കാൻ ആഞ്ഞ് ശ്രമിക്കുമ്പോഴാണ് ഈ ചതി. സാമ്പിളായി ഉപയോഗിക്കുന്ന കുറേ ചെരുപ്പുകളും ഷൂസും പിന്നെ അടയ്ക്കുവാനുള്ള ബില്ലുകളും മാത്രം ബാക്കി വെച്ച് വില പിടിച്ചതും അല്ലാത്തതുമായ എല്ലാ ചെരുപ്പുകളും എല്ലാ ഷൂസും മോഷ്ടാവ് കൊണ്ടുപോയി. മോഷ്ടാവാണോ മോഷ്ടാക്കളാണോ അറിയില്ല. രാവിലെ കണ്ട ഈ രംഗം, കട ശൂന്യമായി കിടക്കുന്ന ഈ രംഗം കണ്ട് അദ്ദേഹം ആദ്യം ഒന്ന് പകച്ചുപോയി. എങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന്

0: ചിന്തിച്ചു. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചായാലും ബിസിനസ് തുടരും. 7 പ്രാവശ്യം 1 എന്ന് തുടങ്ങിയ ആളാണ്. അങ്ങനെയുള്ള ഒരു ഉറപ്പിൽ, ബിസിനസ് തുടരുമെന്ന ഉറപ്പിൽ തല പുകഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉണർന്നു. ഇദ്ദേഹം എന്താ ചെയ്തതെന്നോ, സാമ്പിൾ ഷൂസും ചെരുപ്പും ഒക്കെ എടുത്ത് തുടച്ച് പോളിഷ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് ഗ്ലാസ് വിൻഡോയിൽ ആളുകൾക്ക് കാണാൻ പാകത്തിന് വെച്ചു. ഇത് കണ്ട വഴിപോക്കറിൽ പലരും ഷൂസ് ഇഷ്ടമായതുകൊണ്ട് ചെരുപ്പ് ഇഷ്ടമായതുകൊണ്ട് അകത്തു വന്ന് അന്വേഷിച്ചു. അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട്, കാരണം ഈ മോഷ്ടിച്ചുകൊണ്ടുപോയ ചങ്ങാതി ചില ചെരുപ്പുകളുടെ വലതുകാലിലെ മാത്രം കൊണ്ടുപോയി, ചില ചെരുപ്പുകളുടെ ഇടതുകാലിലെ മാത്രം കൊണ്ടുപോയി. അപ്പോൾ വാങ്ങാൻ വരുന്ന ആളുകൾ ചോദിക്കുന്ന ചെരുപ്പിൻ്റെ ജോഡി ചെരുപ്പ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അതിനും ഇദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്തു നിന്നും അഡ്വാൻസായി കുറച്ച് പണം വാങ്ങി ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ പറഞ്ഞ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസ് എത്തിക്കാം എന്ന് ഉറപ്പും കൊടുത്തു. അങ്ങനെ കിട്ടിയ പണം കൊണ്ട് ചെരുപ്പുകൾ നിർമ്മാതാക്കളുടെ അടുത്തു നിന്നും വാങ്ങി കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുത്തു. ആ രീതിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും 1 എന്ന് തന്നെ തുടങ്ങി ആ മനുഷ്യൻ വിജയത്തിൻ്റെ പടവുകൾ കയറി. ഓക്കെ, ഇത് ലോകം അറിഞ്ഞത് എങ്ങനെയാണെന്നോ, ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ ടെറി ഗോഗിൻ റോബർട്ട്സ് എഴുതിയ ഒരു ലേഖനത്തിലൂടെയാണ്. വളരെ ആപ്റ്റായ ഒരു പേരുമാണ് പുള്ളിക്കാരി ആ ലേഖനത്തിനിട്ടിരുന്നത്, ലെഫ്റ്റ് ഫുട്ട് ഫോർവേഡ്. 7 തവണ ഷോപ്പ് നശിപ്പിക്കപ്പെടുക, ഒടുവിൽ അതിനകത്തുള്ളതെല്ലാം മോഷ്ടിക്കപ്പെടുക, എന്നിട്ടും തോറ്റുകൊടുക്കാതെ ഉയരങ്ങളിലെത്തിയ ആ മനുഷ്യനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും ആദരിച്ചാലും മതിയാവില്ല അല്ലേ? യെസ്, അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, അത്തരമൊരു മനസ്സ് സ്വന്തമായി രൂപപ്പെടുത്തിയെടുക്കാനും ശ്രമിക്കണം. Yes, buddies, some storms don't break people, they quite build them. എന്ന് പറയില്ലേ, അതായത് കൊടുങ്കാറ്റുകളിൽ തകരാതെ നിൽക്കുന്നവർ, അവർ ആ സാഹചര്യങ്ങൾ വീണ്ടും അഭിവൃദ്ധിപ്പെടാൻ ഉപയോഗപ്പെടുത്തുന്നു. ബഡീസ്, അതുപോലെയുള്ള ആളുകൾക്ക് കൂടുതൽ അവകാശമുണ്ട് ഓരോ സൂര്യോദയത്തിനും. എവ്രി സൺഷൈൻ ബിലോങ്സ് എ ലിറ്റിൽ മോർ ടു ദം. ആൻഡ് യെസ്, അൺടിൽ ടുമോറോ, കീപ് ബ്രൂയിങ് ഹോപ്പ്, വൺ സ്ട്രോങ് കപ്പ് അറ്റ് എ ടൈം. പ്രതീക്ഷകൾ ഉയരട്ടെ ഇന്നത്തെ ഓരോ പ്രവൃത്തിയിലും, പ്രിയപ്പെട്ടവരുടെ ഓരോ പ്രവൃത്തിയിലും. ആ ഒരു ആശംസയോടെ ബെഡ് കോഫി ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടായിരുന്നു ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി റെയിൻബോ FM 107.5 ഫോർ മോർ ഇൻഫർടൈൻമെന്റ്.
1: ഇവൻ എൻ്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 1:16. ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം. 10 മണിക്ക് ശ്രോതാക്കൾ കാത്തിരിക്കുന്ന വാട്സ്ആപ്പ്. 11 മണിക്ക് കേൾക്കാം ചാർട്ട് ബസ്റ്റേഴ്സ്. 12 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 2:15 മുതൽ 3 മണി വരെ കേൾക്കാം നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്. 3 മണിക്ക് വിവിധ് ഭാരതി പ്രോഗ്രാംസ്. 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8 മണിക്ക് കേൾക്കാം സുർമൈശ്യാം. 9 മണിക്ക് റിഥം റൂട്ട്സ്. 11 മണിക്ക് കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്. സമയം 7 മണി കഴിഞ്ഞ് 2:42.
2: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 3:39 ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അശ്വതി. കൊടുങ്ങല്ലൂർ സ്വദേശിനി സുമലത തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളുമായാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി മുന്നോട്ടു പോകുന്നത്.

1973 റിലീസായ ഉർവശി ഭാരതി എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഈ ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംവിധാനം എല്ലാം നിർവഹിച്ചിരിക്കുന്നത് തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം നൽകിയ 7 പാട്ടുകളുണ്ട് ഈ ചിത്രത്തിൽ. ഈ ഗാനം ആലപിച്ചത് പി സുശീല. അടുത്ത ഗാനം കേൾക്കാം. 1970 റിലീസായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിൽ നിന്ന്, ഗാനശില്പികൾ വയലാർ ദേവരാജൻ, ഗായിക പി സുശീല.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആയിരത്തി തൊള്ളായിരത്തി 1970 റിലീസായ ചിത്രമാണ് വാഴ്വേ മായം. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം P. സുശീല പാടിയത്.

കൊടുങ്ങല്ലൂർ സ്വദേശിനി സുമലത തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മൂന്ന് പാട്ടുകൾ കേട്ടു കഴിഞ്ഞു. ഇന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ മൂന്ന് പാട്ടുകൾ കേട്ടപ്പോൾ തന്നെ അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആണ്. സ്വാഗതം കൊച്ചിയുടെ പോസ്റ്ററിന് താഴെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഗാനം കേൾക്കാം. ഉദയനൻ്റെ മകൻ എന്ന ചിത്രത്തിൽ നിന്ന് 1970 ഈ ചിത്രം റിലീസായത്. എക്സൽ പ്രൊഡക്ഷന്റെ ബാനറിൽ എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രമായിരുന്നു ഇത്. എക്സൽ പ്രൊഡക്ഷൻസ് തന്നെയാണ് വിതരണവും ചെയ്തത്. ഒരു ഗാനം കേൾക്കാം, വെള്ളോട്ടു വളയിട്ട എന്ന ഗാനം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. കേരളത്തിൽ 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 16th നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ June 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതൽ പ്രോടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് June 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. June 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
1: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ് വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്.

0: ആകാശവാണി.
1: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂരെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. രണ്ട് സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നബന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ദ്ധൻ ഇംഗോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയ വിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
3: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy and we are the world's oldest. So we look forward to celebrating together.
1: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ട് പറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നു

0: കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് എ എ സിയാർ റഹ്മാൻ വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. ഉച്ചയ്ക്ക് 12:30.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7:00 കഴിഞ്ഞ് 35:76. കൊടുങ്ങല്ലൂർ സ്വദേശിനി സുമലത തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾക്ക് മുൻപ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇന്നത്തെ ഗാനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ശ്രോതാക്കളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഒരുപാട് ശ്രോതാക്കൾ അതിനുത്തരം നൽകിയിട്ടുണ്ട്. ശരിയുമാണ്, എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരങ്ങളാണ്. അതായത് പി സുശീലാമ്മയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട റെയിൻബോ ശ്രോതാവ് സുമലത തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തകൾക്ക് മുൻപ് കേട്ട ഗാനം പഞ്ചവൻ കാട് എന്ന ചിത്രത്തിൽ നിന്നായിരുന്നു. 1971 ഈ ചിത്രം റിലീസായത്. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. അടുത്ത ഗാനം കേൾക്കാം. 1970 റിലീസായ കുറ്റവാളി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ഗാനങ്ങൾ എഴുതി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു.

0: ഇന്നത്തെ ഈ മനോഹര ഗാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചതെന്ന് കൊടുങ്ങല്ലൂർ സ്വദേശിനി സുമലത ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് സുമലതയുടെ വിശേഷങ്ങൾ അറിയാം. ഹലോ, നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹോസ്പിറ്റലിലാണ്. എന്തു പറ്റി? അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? നോർമൽ ആക്ക. അപ്പോ സുമലതയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടിരുന്നോ? പരിപാടി കേൾക്കാൻ പറ്റിയോ?
1: കുറച്ചൊക്കെ.
0: ആ, അങ്ങോട്ട് പോകും. ആ ഹാ ഹാ

0: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ? വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്.
0: ആ ഓക്കെ. അപ്പോൾ ഈ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് സുമലതയ്ക്ക്? അയച്ചെന്ന പാട്ടുകളിൽ എല്ലാ പാട്ടുകളും ഇഷ്ടം? അങ്ങനെ പ്രത്യേക പാട്ടുകളോട് ഒരു ഇഷ്ടം അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടുകളാണ്, ചിലതൊക്കെ നമ്മൾ അധികം കേൾക്കാത്ത പാട്ടുകളാണ്. ഹലോ. അതെ അതെ അതെ. സുശീലാമ്മയാണോ ഇഷ്ടഗായിക? ഓക്കെ ഓക്കെ. അപ്പോൾ ഹോസ്പിറ്റലായത് കാരണം കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല അല്ലേ? അതാണൊരു മടിച്ചു മടിച്ച് സംസാരിക്കുന്നത്. എപ്പോഴാണ് വിളിക്കണേന്ന് അറിയില്ല. അപ്പം എല്ലാം ഓ, താങ്ക് യു താങ്ക് യു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇത്രയും നല്ല ഗാനങ്ങളൊക്കെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചു തന്നതിൽ. അപ്പോൾ വേഗം അമ്മയുടെ അസുഖമൊക്കെ ഭേദമാവട്ടെ. സാഹചര്യം മോശമായിപ്പോയി. സാറല്ലേ, എന്നാലും കുറച്ച് കേൾക്കാമല്ലോ. ശബ്ദമൊക്കെ കുറച്ച് വെച്ച് ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചൊക്കെ കേൾക്കാൻ ശ്രമിക്കൂ. ഓ, കത്തിന് ഞാൻ കണ്ടു. എല്ലാരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. സംഗീത വർമ്മയോട് പ്രത്യേക അന്വേഷണം പറയണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചു കേട്ടോ. അന്വേഷണം പറഞ്ഞേക്കാം, എല്ലാവരോടും പറഞ്ഞേക്കാം. അപ്പോൾ അമ്മയുടെ അസുഖമൊക്കെ വേഗം ഭേദമാവട്ടെ. അപ്പോൾ ഇനിയും കത്തുകൾ എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെയിൻബോ ശ്രോതാവ് സുമലതയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഹോസ്പിറ്റലിലായത് കാരണം അധികം സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിനു വേണ്ടി സുശീലയും സംഘവും പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. 1974 ഈ ചിത്രം റിലീസായത്.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

1972 റിലീസായ മന്ത്രകോടി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി പി സുശീല പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം കേൾക്കാം. 1968 റിലീസായ ഹോട്ടൽ ഹൈറേഞ്ച് എന്ന ചിത്രത്തിൽ നിന്ന് ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अपने से ऊपर का

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 25 സെക്കൻഡും. അപ്പോൾ KCB അറിയിപ്പോട്ടെ നമുക്ക് തുടങ്ങാട്ടോ. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ തമ്മനം പള്ളത്ത് റോഡും പരിസര പ്രദേശങ്ങളിലും രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും എന്നറിയിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ അതനുസരിച്ച് വൈദ്യുതി മുടക്കം മുന്നിൽ കരുതിക്കൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് വേഗം വേഗം പണികളൊക്കെ വേഗം തീർത്തോളൂ, INGയുള്ള കാര്യങ്ങളൊക്കെ തീർത്തോളൂ, രാവിലെ കുക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ വേഗം വേഗം തീർത്തോളൂ കേട്ടോ. 11 മണി മുതൽ 5:30 വരെ വൈദ്യുതി ഉണ്ടാവില്ല എന്നറിയിപ്പുണ്ട്. ഇനി കോട്ടയം കുറിച്ചി പ്രീമെട്രിക് ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ വിഷയങ്ങൾ ഇതൊക്കെയാണ്: ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്. ഈ വിഷയങ്ങളിലേക്കാണ് ഒഴിവുകളുള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും BEDഉം UP വിഭാഗത്തിന് TTC യോഗ്യതയുമാണ് വേണ്ടത്. UP വിഭാഗത്തിൽ 3ഉം ഹൈസ്കൂൾ വിഭാഗത്തിൽ 6ഉം ഒഴിവുകളുണ്ട്. UP വിഭാഗത്തിന് പ്രതിമാസം 4,500 രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിന് 6,000 രൂപയുമാണ് ഓണററിയം ലഭിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കുറിച്ചി പ്രീമെട്രിക് പെൺകുട്ടികളെ പ്രീമെട്രിക് ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനാവുന്നത്. അപേക്ഷകൾ ഈ മാസം 30ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകേണ്ടതാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാം 85-47-63-00-69. നമ്പർ ഒരിക്കൽ കൂടി പറയാം 85-47-63-00-69. ഇനി കോട്ടയം തന്നെ സ്റ്റാഫ് നഴ്സിന്റെയും ഫാർമസിസ്റ്റിന്റെയും ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോരിത്തോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കോരിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP നടത്തുന്നതിന് സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരെ ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ കോരിത്തോട് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായപരിധി 36. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, രജിസ്ട്രേഷൻ തെളിയിക്കുന്ന രേഖകൾ, CV എന്നിവ സഹിതം 26 May വൈകുന്നേരം 4 മണിക്ക് മുൻപ് ഓഫീസിൽ എത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാന തീയതി 26 May. ഫോൺ നമ്പർ പറയാം 04-828-28-01-04. നമ്പർ ഒരിക്കൽ കൂടി 04-828-28-01-04. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 36 സെക്കൻഡുമായിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കാം.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 12 സെക്കൻഡും. അപ്പോൾ സവാരി ടൈം നമുക്ക് തുടങ്ങാം. ഇന്ന് ശ്രോതാക്കളോടൊപ്പം സാരഥിയായിട്ടുള്ളത് ഞാൻ അശ്വതിയാണ്. അപ്പോൾ വേഗം തന്നെ യാത്ര ചെയ്യുന്ന ശ്രോതാക്കൾക്കാണ് ഈ പ്രോഗ്രാം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു ഗാനം കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 0484242811. ഈ നമ്പറിലേക്ക്, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242811. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യണമെന്നോ അവരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറീസ് ഉണ്ടെങ്കിലോ അവരെ വിഷ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വണ്ടി ഒന്ന് ഒതുക്കിക്കോളൂ. കാറിനും ബൈക്കിനുമൊക്കെ പോകുന്നവരാണെങ്കിൽ വണ്ടി ഒന്ന് ഒതുക്കിക്കോളൂ. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് 0484242811 ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതുമാണ്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിനോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ്. കൂടെ ഞാനുമുണ്ട് അശ്വതി. അപ്പോൾ യാത്ര ചെയ്യുന്ന ശ്രോതാക്കൾക്ക് ഇപ്പോൾ നമ്മളെ വിളിക്കാവുന്നതാണ്. 0484-242-8101 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, എവിടെയെങ്കിലും മഴയുണ്ടോ, ഇതൊക്കെ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേസോ വെഡിങ് ആനിവേഴ്സറീസോ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വിഷയം ചെയ്യാം, അവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, 0484-242-8101 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന ഫേസ്ബുക്ക് പേജിൽ സവാരി ടൈമിന്റെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് മെസ്സേജുകളും അയക്കാവുന്നതാണ്. നിങ്ങളുടെ വിഷസൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്.

0: സമയം എങ്ങനെ 8 മണി കഴിഞ്ഞ് 52 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്ക് ഫേസ്ബുക്ക് പേജിൽ കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്, കുറേ പേര് ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. പാട്ടൊന്നും ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ യാത്രയിലായിരിക്കുന്ന ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ യാത്രയിൽ ആയിരിക്കുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നിയാൽ വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484-242-8101 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. പ്രോഗ്രാം കേട്ട് കൂടെയുണ്ട്. യാത്ര വീട്ടിനുള്ളിലും മുറ്റത്തും പറമ്പിലുമായി തന്നെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നടനും ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ പ്രിയപ്പെട്ട ലാലേട്ടന് 1000 ജന്മദിനാശംസകൾ ഒപ്പം ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് വിജയാശംസകളൊക്കെ നേരുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ ഒരു ഗാനം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഗാനങ്ങളാണ് നമ്മൾ ആദ്യത്തെ 2 പാട്ടുകൾ കേട്ടത്. അപ്പം എന്തായാലും നമ്മുടെ മലയാളികളുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ജിഷ ജോൺസണാണ് മെസ്സേജ് അയച്ചിരുന്നത് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഓക്കെ, ഗുഡ് മോർണിംഗ് മെസ്സേജസുകളാണ് കേട്ടോ കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, യാത്രയിലായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ നമ്മളെ വിളിക്കാവുന്നതാണ്. 0484-242-8101 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. നമുക്കൊരു കോളർ ലൈനിലുണ്ട്, നോക്കാം. ഹലോ, കേൾക്കാമോ? ഓക്കെ, ഇത് ആരാണ്?
1: മഹേന്ദ്രൻ.
0: എവിടെന്നാണ് വിളിക്കുന്നത് ചേട്ടാ?
1: കൊടുവരങ്ങ.
0: അതെവിടെയാ സ്ഥലം?
1: ആലങ്ങാട്.
0: ആലങ്ങാട് അല്ലേ?
1: ഓക്കെ ആലങ്ങാട്.
0: അപ്പൊ എങ്ങോട്ടാണ് യാത്ര ഇന്ന്?
1: ഞാനിപ്പോ ചുള്ളിയിലെത്തി.
0: ചുള്ളി എങ്ങനെയാണ്, ബസ്സിലാണോ? ബസ്സിലാണോ യാത്ര? ഓക്കെ. റോഡിൽ ബ്ലോക്കുകളൊന്നും ഇല്ല, മഴയൊന്നും ഇല്ലല്ലോ അല്ലേ? ചാറ്റൽ മഴയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ജോലിക്ക് പോവാണോ? അതെ അതെ അതെ. ജോലിക്ക് പോവാണോ? ഓ, മെയിന്റനൻസ് വർക്കാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ?
1: ആഹാ.
0: അപ്പൊ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ഭാര്യ എന്ന് പറഞ്ഞപ്പോ അവിടെ പുറകെ നിന്നൊരു ചിരി കേട്ടു.

0: ആ ഹലോ, ഇതാരാണ്?
1: നല്ല സൗണ്ടാ,
0: എന്തോ?
1: നല്ല സൗണ്ടായി. എന്താ?
0: ഓ, താങ്ക് യു താങ്ക് യു. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അംബിക.
0: അംബിക. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടി ഇന്ന് മെയിന്റനൻസ് വർക്കിന് ഇറങ്ങിയേക്കാണ് അല്ലേ? ഓക്കെ, ഒരു ദിവസം മുടക്കരുത്, അങ്ങനെ തന്നെ പോട്ടെ. ഒരു ദിവസം മുടക്കണ്ട, അങ്ങനെ തന്നെ പോട്ടെ. ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എല്ലാരും അന്വേഷിച്ചു പറയാം. അപ്പൊ ഏതാ പാട്ട് വേണ്ടതെന്നൊന്ന് പറഞ്ഞോളൂ. ആ, സുരേഷ് ചേട്ടനോട് പ്രത്യേക അന്വേഷണം പറയാം. അംബിയ ചേച്ചിയും മഹേന്ദ്രൻ ചേട്ടനും അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കാം. പതിനൊന്ന് മണിവരെ കേൾക്കും. ആഹാ, അപ്പൊ കട്ട ഫാനാണ് റെയിൻബോയുടെ. ആ, കേട്ട് കിടക്കും. അപ്പൊ ഏത് പാട്ടാ വേണ്ടെന്നൊന്ന് പറഞ്ഞോളൂ, നമ്മള് സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പാട്ട് തപ്പി വെക്കാം. ഏതാണ്? അയ്യോ, പഴയത് ചോദിക്കല്ലേ. പഴയത് നമ്മളിപ്പോ സ്വാഗതം കൊച്ചി കേട്ട് കഴിഞ്ഞ് ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. അപ്പൊ പുതിയ പാട്ട് ചോദിച്ചോളൂ. ആ, കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്നുള്ള പാട്ടല്ലേ? അപ്പൊ ആ പാട്ട് ഞാൻ വെച്ച് തരാം കേട്ടോ. ആ പാട്ടൊന്ന് തപ്പിയെടുക്കാനുള്ള സമയമുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഞാൻ എന്തായാലും വെച്ച് തന്നോളാം. അപ്പോ എന്തായാലും പണിയൊക്കെ നന്നായി നടക്കട്ടെ, വേഗം തന്നെ മെയിന്റനൻസ് പണിയൊക്കെ തീർത്ത് താമസിക്കാനാണ് എന്നിട്ട്. ആ, അപ്പൊ വേഗം തന്നെ പണിയൊക്കെ തീർത്ത് അവിടെ താമസിക്കാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ പാട്ട് വെച്ച് തരാം. എന്താണ്, പാട്ട് പാടുവോ? ആ, എന്നാ നോക്കട്ടെ, രണ്ടുപേര് കേൾക്കാലോ. ആ, പാടിക്കോളൂ പാടിക്കോളൂ.
2: ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൽ വരൂ, പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ.
0: ആഹാ, അടിപൊളിയായിട്ട് പാടിയില്ല, അസലേ പാടിട്ടാ. അപ്പൊ പാടാൻ പോവാറൊക്കെ ഉണ്ടോ? ആഹാ, കൊള്ളാം, നന്നായി പാടി. ഫോൺ വിളിച്ച് കിട്ടിയതിന്റെ സന്തോഷ എനർജി അല്ലേ? ആദ്യമായിട്ട് കിട്ടണോ? ഓ, അപ്പൊ എനിക്ക് എനിക്കും സന്തോഷം. ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയല്ലോ ഒരു പുതിയ ശ്രോതാവ്. പുതിയ ശ്രോതാവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാ പോലും നമുക്ക് ഫോണിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അതെ അതെ, അപ്പൊ സന്തോഷം. സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പരിപാടി കേട്ടോണ്ടിരിക്കുക കേട്ടോ.
2: ശരി,
0: അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു.

0: സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റും 22 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ മാഡം, ഞാൻ സലീമാണ്. ഞങ്ങൾ എന്റെ ഒരു കൂട്ടുകാരനോട് കൂടി ഞങ്ങള് പുത്തനംതിട്ടയ്ക്ക് ഒരു പണിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്.
0: തിരി പതുക്കെ പറഞ്ഞാ മതി, തിരക്കുണ്ടെന്നെങ്കിലും ഇല്ല. ആ അപ്പൊ നമുക്ക് പതുക്കെ പോവാം. സലീം എവിടെ നിന്നാണ്? പുത്തൻവേലിക്കര. പുത്തൻവേലിക്കര, ഓക്കെ ഓക്കെ. എങ്ങോട്ടാണ് യാത്ര? ലോക്കൽ പണി. ആ ജോലിക്ക് പോവാണ് അല്ലേ? ഓക്കെ ഓക്കെ. എന്താണ് ജോലി? ഡ്രസ് വർക്കാണ്. ആഹാ, അപ്പൊ മഴയ്ക്ക് മുമ്പ് എല്ലാരും ഡ്രസ് വർക്കൊക്കെ ചെയ്ത് വെക്കാണ് അല്ലേ? ഓക്കെ ഓക്കെ. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആ അവരുടെയൊക്കെ പേര് പറഞ്ഞോളൂ. റംസീന റിസ്വാന. ഓക്കെ ഓക്കെ. പഠിക്കുകയാണോ? ആ ഏത് ക്ലാസ്സിലാണ്? ഒരാൾ ബി ടെക്കും ഒരാൾ എം ബി എയും. ഓക്കെ ഓക്കെ. ആ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അങ്ങനെ കേട്ട് പരിപാടി സ്ഥിരം കേൾക്കാറുണ്ടോ? ഭയങ്കര ഫാനാണ്. അപ്പൊ ഏത് പാട്ടാ വേണ്ടെന്നൊന്ന് പറഞ്ഞോളൂ, ഞാൻ നോക്കിയെടുത്ത് വെക്കാം. 10ാം ഉദയത്തിലെ പാട്ട് ഏതാണ്? ഒരു കല്യാണ പെണ്ണിന് ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞോളൂ. ആ മംഗളം പാടുന്ന. ഓക്കെ ഓക്കെ. യേശുദാസും ചിത്രയും പാടിയ പാട്ടല്ലേ? ആ പാട്ടാണ് ഇഷ്ടം. ഓക്കെ ഓക്കെ. അയ്യോ പക്ഷെ അതൊരു കുഴപ്പമുണ്ടല്ലോ. അതെ, 1900 ആ കുഴപ്പമില്ല, 85ലെ പാട്ടാണ്, നമുക്കിടാം. എന്നാലും നമ്മളെ പുതിയ പാട്ടുകളാണ് ഇതിലകത്ത് ഇടാറുള്ളത് കേട്ടോ. അപ്പൊ പുതിയ പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. തുടരും, ഞാനിപ്പോ ആദ്യം തന്നെ ഇട്ടിരുന്നു, കുഴപ്പമില്ല. ഈ പാട്ട് ഇട്ട് തരാം കേട്ടോ, 85ലെ പാട്ട്, കുഴപ്പമില്ല. ആ അപ്പൊ എന്തായാലും വേറെന്തെങ്കിലും ഒക്കെ പറയണ്ടോ? ആർക്കെങ്കിലും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണ്ടോ? ആ പറഞ്ഞോളൂ. പ്രവീൺ, സാജൻ, ധന്യ,
1: റസാക്ക്,
0: നേർക്കോടുള്ള റസാക്ക്.

0: അതൊക്കെ പിന്നെ
1: ഞാൻ സലീമാണ്, ഞാൻ സലീമാണ്
0: ആ അതെനിക്ക് മനസ്സിലായി, എന്നോട് പറഞ്ഞല്ലോ.
1: അതെ.
0: അപ്പോ സലീം ഇവരെല്ലാരെയും അന്വേഷിച്ചതായിട്ട് പറയണം, ഈ പാട്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ആ പാടിക്കോളൂ.

0: നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാസു കിരീടം വൃന്ദാവനമാസു.
1: ആഹാ, നന്നായി പാടിട്ടോ.
0: താങ്ക് യു.
1: അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ്.
0: ഓക്കെ, താങ്ക് യു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. അപ്പോൾ നമ്മളുടെ അടുത്ത കോളർ ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ, ആ ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്, ഞാൻ ക്യാപ്റ്റൻ രാജഭൂഷൺ.
0: പേര് കിട്ടിയില്ല. ക്യാപ്റ്റൻ
1: രാജഭൂഷണൻ.
0: രാജഭൂഷണൻ, ഓ വെറൈറ്റി പേരാണല്ലോ സാറിന്റെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. അപ്പോൾ നമ്മളുടെ അടുത്ത കോളർ ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ, ആ ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്, ഞാൻ ക്യാപ്റ്റൻ രാജഭൂഷൺ.
0: പേര് കിട്ടിയില്ല. ക്യാപ്റ്റൻ
1: രാജഭൂഷണൻ.
0: രാജഭൂഷണൻ, ഓ വെറൈറ്റി പേരാണല്ലോ സാറിന്റെ. അടിപൊളി പേര്, നല്ല റോയൽ റിച്ച് പേര്. ഓക്കെ. വെറൈറ്റി പേരുകളാണ്. അപ്പൊ എവിടെ പോയാലും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും പേര് പറയുമ്പോ. നല്ല പേര്. സാർ എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ ഓക്കെ. അങ്കമാലിയിൽ നിന്ന് മുതലമടയ്ക്ക് അല്ലെ? എന്താണ് വിശേഷം?
1: അവിടെ കുറച്ച് മാവും തോട്ടം ഞാൻ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ അവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട്.
0: ആ അങ്ങോട്ട് പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എവിടെ വരെ എത്തി?
1: ഞാനിപ്പോ ചാലക്കുടി കഴിഞ്ഞു.
0: ചാലക്കുടി കഴിഞ്ഞു. ബ്ലോക്കൊക്കെ തുടങ്ങിയോ? ഇതുവരെ കിട്ടിയിട്ടില്ല. ആ അങ്ങോട്ടും ബ്ലോക്ക് ഇല്ലാതെ പോവാൻ പറ്റട്ടെ. ഓക്കെ. അപ്പൊ സാറിന് ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. നഖക്ഷതങ്ങളുടെ പാട്ടാണ് ചോദിച്ചത് അല്ലേ? മഞ്ഞൾ പ്രസാദവും എന്നുള്ള പാട്ടാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ. എന്താണ് ഈ പാട്ടിനോടൊരു ഇഷ്ടം കൂടുതൽ തോന്നാൻ കാരണം? എന്നാലും ഒരു ഇഷ്ടം ആ പാട്ടിനോട്. അതെ അതെ അതെ, നല്ലൊരു പാട്ടാണ്. ഓക്കെ. അപ്പോൾ യാത്രയൊക്കെ സുഖമായിരിക്കട്ടെ. ബ്ലോക്കൊന്നും ഇല്ലാതെ സമയത്തിന് അവിടെ എത്താൻ പറ്റട്ടെ. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. അപ്പൊ പരിപാടി കേൾക്കാറുണ്ടോ സാർ സ്ഥിരം? വെക്കാറുള്ളത്. താങ്ക് യു, താങ്ക് യു സാർ. കേൾക്കുമ്പോ ഒരു സന്തോഷം. വയ്ക്കുന്നത് ഓക്കെ. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നത് നമുക്കും ഒരു സന്തോഷമാണ്, നമ്മൾക്കും അതൊരു എനർജിയാണ്. പറയുന്നത് താല്പര്യം കൂടുതല്.
1: പിന്നെ ആർമിയിൽ പോയതിനു ശേഷം മലയാളം പാട്ടുകളൊക്കെ വളരെ വിരളമായിട്ട് കേൾക്കാറുള്ളൂ.
0: പിന്നെ ഹിന്ദി ആയില്ലേ?
1: റേഡിയോ ശ്രീനഗറിലേക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അന്നത്തെ കാലങ്ങളിൽ എഴുതി അയക്കാറുണ്ട്.
0: ഓ, അപ്പൊ പണ്ടു മുതലേ റേഡിയോയുടെ ഒരു ഹാർഡൻ ഫാൻ ആണ്. അത് കൊള്ളാം. വൈഫിന്റെ പേര് ഹേമലത എന്നാണ് അല്ലേ? മക്കള്?
1: രണ്ട് മക്കളാണ്. ഒരാൾ ഇന്ത്യൻ എയർഫോഴ്സിൽ വിംഗ് കമാൻഡറാണ്.
0: ഓക്കെ.
1: ഒരാള് ടീച്ചറാണ് മൈസൂർ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ് സർ. പാട്ട് കേൾക്കാം. താങ്ക് യു.

0: സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റും 26 സെക്കൻഡും ആവുമ്പോൾ നമ്മളോടൊപ്പം ഉഷ ചേച്ചി ചേരുന്നുണ്ട്. നമുക്ക് ഉഷ ചേച്ചിയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം അല്ലേ. ഹലോ.
1: ഹലോ.
0: ആ ഉഷ ചേച്ചി പറയൂ.
1: ഞാൻ എറണാകുളത്ത് എറണാകുളത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: മൂവാറ്റുപുഴയിലാണ് വീട്.
1: അതെ അതെ.
0: ഓക്കെ. അപ്പോ എന്താണ്, ജോലി സംബന്ധമായി യാത്ര ചെയ്യാണോ അതോ വേറെ എന്തെങ്കിലും?
1: അല്ല, ഞാൻ റിട്ടയർ ചെയ്ത ആളാണ്. എന്റെ മകള് താമസിക്കുന്നത് ഇവിടെ എറണാകുളത്ത് കച്ചേരിപ്പടിയിലാണ്. അവിടേക്ക് പോവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: മകളെ കാണാൻ പോവാണ്. എങ്ങനെയാണ് യാത്ര, ബസ്സിലാണോ കാറിലാണോ?
1: അല്ല അല്ല അല്ല, ഞാനും ഹസ്ബൻഡും ഉണ്ട്.

0: കാറിലാണ്.
1: കാറിലാണ് അല്ലേ? ഓക്കെ ഓക്കെ. മോളുടെ പേരെന്താണ്?
0: മോളുടെ പേര് സ്വാതി.
1: സ്വാതി. ഒരാളില്ലോ?
0: അല്ലല്ല, മോനുണ്ട്. മോൻ വിഷ്ണു, അവൻ പുറത്ത് ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തേക്കാണ്. അപ്പൊ മോളുടെ കുട്ടിയുണ്ട് സാർത്ഥക്, 1.5 വയസ്സായിട്ടുള്ളൂ. അവന്റെ
1: കൊച്ചുമോനെയും കാണാം.
0: കാണാം. അപ്പൊ പാടിക്കൊടുക്കണ പാട്ടാണിത്. ചുമ പറയുമ്പോ എന്തോ അതിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്.
1: അതുകൊണ്ട്
0: പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോ ആ പാട്ട് പറഞ്ഞു.
1: പാട്ട് പറഞ്ഞു. നല്ല പാട്ടാണ് എന്തായാലും ചോദിച്ചിരിക്കുന്നത്. ഹരികൃഷ്ണൻസിലെ സമയമിത അപൂർവ സായണ്ണം, നല്ലൊരു പാട്ട്.
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ പോരോ തിരികെ, അല്ലെങ്കിൽ ഇന്ന് സ്റ്റേ ആണോ?
0: അല്ല, മിക്കവാറും ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ നാളെ രാവിലെ
1: തിരിച്ചു പോരും. സാർത്ഥക് നല്ല പേരാണ്, നല്ലൊരു പ്രത്യേകതയുള്ള പേര്. ഓക്കെ. ഹസ്ബൻഡിന്റെ പേരെന്താണ്?
0: ഹസ്ബൻഡിന്റെ പേര് വിജയകുമാർ.
1: വിജയകുമാർ. ഓക്കെ ഓക്കെ. ഇപ്പൊ എവിടെ വരെ എത്തി? ബ്ലോക്ക് ഉണ്ടോ?
0: എളംകുളം മെട്രോ സ്റ്റേഷന്റെ അടുത്ത്.
1: ഇനിയിപ്പോ MG റോഡിലേക്ക് കയറുമ്പോഴായിരിക്കും ചിലപ്പോ ബ്ലോക്ക്
0: കിട്ടുന്നത്. രാവിലെ പോകുന്നത് കൊണ്ട് അവിടുന്ന് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല യാത്രയായിരുന്നു.
1: നല്ല യാത്രയായിരുന്നു. മഴയൊന്നും കിട്ടിയില്ല?
0: മഴക്കാറേ കണ്ടുള്ളൂ. മൂവാറ്റുപുഴ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്.
1: ഉണ്ട്.
0: അതാ കിട്ടാറുണ്ട് ഇപ്പോ.
1: അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ. പാട്ട് പാടുവോ ചേച്ചി? ഇല്ല, അതൊന്നുമില്ല. ആസ്വാദകയാണ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടാലോ. ഓക്കെ. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ, കൊച്ചുമോനോടും മകളോടും ഒക്കെ അന്വേഷണം പറയൂ, സ്വാതിയോടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ.
0: ഓക്കെ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. നമ്മളുടെ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
3: ഹലോ,
2: ആ ഇതാരാണ്?
3: സജന.
2: സജന, എവിടെ നിന്നാണ് സജന വിളിക്കുന്നത്? മൂന്നാറിലേക്ക് ട്രിപ്പ് പോവാണ്. ഓക്കെ, ഓഫീസിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ ഫ്രണ്ട്സിന്റെ കൂടെ ആണോ? പറഞ്ഞോളൂ. മൂന്നാർ. അപ്പൊ എവിടം വരെ എത്തി?
3: ഇപ്പൊ ഞങ്ങള് അടിമാലിയൊക്കെ എത്തുന്നേയുള്ളൂ.
2: ഓക്കെ ഓക്കെ. മോളുടെ പേരെന്താണ്?
3: മോളുടെ പേര് നില എന്നാണ്.
2: നില.
3: ശരിക്കും അവള് ഉള്ളപ്പം ആണ് വിളിച്ചോണ്ടിരുന്നത്.
2: ഉറങ്ങിപ്പോയി. അയ്യോടാ,
3: ഇങ്ങനെ ഇതിലിങ്ങനെ വിളിക്കാൻ വേണ്ടി നമ്പർ ഇങ്ങനെ പറഞ്ഞപ്പോ അവള് പറഞ്ഞു വിളിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കൊറേ സമയം വിളിച്ചു നോക്കി, പക്ഷെ ഇപ്പൊ അവള് ഉറങ്ങിപ്പോയി.
2: ഉറങ്ങിപ്പോയി. എത്ര വയസ്സുണ്ട് മോൾക്ക്?
3: അവൾക്ക് ഇപ്പൊ ജൂണില് 10 ആവും.
2: 10 വയസ്സ്. 5-ാം ക്ലാസ്സിലോ?
3: അഞ്ചിലേക്കാവും.
2: അഞ്ചിലേക്കാവും. ഓക്കെ ഓക്കെ. ഓക്കെ, ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
3: ഹസ്ബൻഡ് പേര് സനോജ്.
2: സനോജ്. സജന, സനോജ്, നില അല്ലേ?
3: ഓക്കെ
2: ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ചോദിച്ചത് എന്നോട്? കുമ്പളങ്ങിനെ ചില പാട്ടാണ് അല്ലേ?
3: ചിരാതുകൾ.
2: ഓക്കെ, അപ്പൊ ഇന്ന് അവിടെ സ്റ്റേ ആയിരിക്കും.
3: രണ്ടു
2: ദിവസം ഉണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും വെക്കേഷനും. അതെ അതെ, കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണല്ലോ. ഓക്കെ, സജന വർക്ക് ചെയ്യുന്നുണ്ടോ?
3: ഓക്കെ.
2: അപ്പൊ എന്തായാലും മൂന്നാർ ട്രിപ്പൊക്കെ അടിച്ചു വിളിച്ച് നടക്കട്ടെ, നന്നായി എൻജോയ് ചെയ്യൂ. അപ്പൊ മോളോട് പ്രത്യേക അന്വേഷണം പറയണം എഴുന്നേൽക്കുമ്പോ കേട്ടോ.
3: ഓക്കെ,
2: അപ്പൊ പാട്ട് കേൾക്കാം. താങ്ക് യു ഫോർ കോളിംഗ്.
3: താങ്ക് യു. ഓക്കെ.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. ലിസാറോയ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇന്ന് പ്രിയപ്പെട്ട ലാലേട്ടന്റെയും എന്റെ കിട്ടിയുടെയും പിറന്നാളാണ്. രണ്ടു പേർക്കും പിറന്നാൾ ആശംസകൾ. എനിക്കിഷ്ടപ്പെട്ട കണ്ടു ഞാൻ മിഴികളിൽ എന്ന ലാലേട്ടന്റെ സോങ് കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ആ ക്ലിയർ ആണോ? കേൾക്കാമോ?
2: കേൾക്കാം.
1: ആ ആരാണ്?
2: രമ
1: പത്മനാഭൻ. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: കോതമംഗലത്തു നിന്നാണ്. തൊടുപുഴയ്ക്ക് പോണ വഴിയാ. എന്റെ വീട് തൊടുപുഴയാ, സ്വന്തം വീട്.
1: ആ ഹാ ഹാ.
2: തൊടുപുഴയ്ക്ക് പോണ വഴിയാ.
1: ഒറ്റയ്ക്കാണോ യാത്ര?
2: അതെ, തൊടുപുഴയ്ക്കാണ് യാത്ര.
1: ആ ഹാ, ഒറ്റയ്ക്കുള്ളൂ.
2: ഇന്ന് ഞങ്ങൾ FM കേൾക്കുന്നതാണ്. എന്റെ ഭർത്താവ് അതിന്റെ അഡിക്റ്റഡ് ആണ്. രാവിലെ മുതൽ തുടങ്ങും.
1: ആ ഇപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ?
2: ഉണ്ടുണ്ട്. സുരേഷ് കാഞ്ഞിരക്കാടിന്റെ പരിപാടി, നമ്മുടെ പഴയ പാട്ടുകൾ ഉണ്ടല്ലോ.
1: സ്വാഗതം കൊച്ചി.
2: അത് നല്ലതാ, ഞങ്ങള് വളരെ ഭംഗിയായിട്ട് കേൾക്കുന്നവരാണ്.
1: സ്ഥിരം കേൾക്കാറുണ്ടല്ലേ?
2: അതുകൊണ്ട് അതെ, സ്ഥിരം കേൾക്കാറുണ്ട്. സ്ഥിരം റേഡിയോ ഞങ്ങളുടെ

0: അത് രാവിലെ ഓണാക്കും രാത്രിയിൽ നിർത്തും.
1: രാത്രിയിൽ നിർത്തും.
0: കഴിഞ്ഞ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്.
1: ആ ഇത് നിർത്താറില്ല എന്നല്ലേ.
0: എനർജിയാണ്.
1: അതെ അതെ തീർച്ചയായും.
0: ഇത് വിളിക്കുന്ന ആളുടെ പേരെന്താണാവോ?
1: എന്റെ പേര് അശ്വതി.
0: താങ്ക്
1: യു താങ്ക് യു. അപ്പൊ എന്താണ് വിശേഷം തൊടുപുഴയില്?
0: തൊടുപുഴയില് വിശേഷമൊന്നുമില്ല,
1: വെറുതെ പോവാണ്. ഇടയ്ക്ക് അങ്ങനെ പോവാറുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടോ? അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടോ?
0: അവിടെ ആരും ഇല്ല എന്നുള്ളതാണ് ഒരു സങ്കടം.
1: ഓ ഓ ഓ.
0: പിന്നെ കൊച്ചിന്റെ വീട്ടിൽ പോകും, അച്ഛന്റെ അനിയനും ഫാമിലിയൊക്കെ.
1: ഓക്കെ. എല്ലാവരെയും കണ്ടൊന്ന് സന്തോഷമൊക്കെ പങ്കിട്ടിട്ട് വരും അല്ലേ.
0: ആയിക്കോട്ടെ. എനിക്കൊരു പാട്ട് വേണം.
1: ആ പറഞ്ഞോളൂ.
0: നിലവള്ളിയും തേന്മാവും എന്ന സിനിമയിലെ
1: ആ
0: നിരക്കും നിലാവിൽ കുളിക്കും കുഴയ്ക്കും ഇന്ന് അമ്മയായി തീർന്നതെൻ പുണ്യം.
1: ഓക്കെ, ഒരു കവിത പോലത്തെ പാട്ടാണ് അല്ലേ.
0: ഓക്കെ ഇഷ്ടമുള്ളതാണ്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആ പാട്ട് വെച്ച് തരാം. ഒരു ഒരു പാട്ടിന് ശേഷം ഞാൻ ആ പാട്ട് വെച്ച് തരാം കേട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പരിപാടി സ്ഥിരം കേൾക്കുക, ഇനിയും വിളിക്കുക കേട്ടോ.
0: ആയിക്കോട്ടെ, സന്തോഷം.
1: ഓക്കെ, താങ്ക് യു ചേച്ചി.
0: ഓക്കെ ഓക്കെ, ബൈ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. നമ്മളുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്? നിഷ, നിഷ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എക്കോ കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്, ഇപ്പൊ ക്ലിയർ ആണ്. താങ്ക് യു. നിഷ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ഫോർട്ട് കൊച്ചിന്നാണ്, ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തലയോലപ്പറമ്പ്
0: ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തലയോലപ്പറമ്പിലേക്ക് യാത്ര ചെയ്യാണ്. എങ്ങനെയാണ് പോകുന്നത്? ബസ്സിനാണോ കാറിനാണോ?

0: ആണ്, ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്.
1: ഓ, ഫുൾ ഫാമിലി ആയിട്ട്.
0: അതെ അതെ,
1: എല്ലാരും
0: ഞങ്ങളുടെ
1: ഉണ്ടപ്പോ.
0: കസിൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, അപ്പൊ അവിടെ നിന്ന് പോകും, അപ്പൊ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്.
1: രാവിലെ
0: അവരെ
1: ഇറങ്ങി.
0: ഒരു 10:30 ഒക്കെ ആകുമ്പോ പോകുന്ന പറഞ്ഞു.
1: അപ്പൊ എവിടെ വരെ എത്തി? തിരക്കുണ്ടോ റോട്ടിലൊക്കെ?
0: അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്,
1: ബ്ലോക്ക് ഉണ്ട്.
0: തൃപ്പൂണിത്തുറ കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഉദയംപേരൂർ അടുത്തെത്തി.
1: ഉദയംപേരൂർ അടുത്തെത്തി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ആരൊക്കെ ഉണ്ടോ ഒപ്പം?
0: ഹസ്ബൻഡ്, പിന്നെ മോള്, പിന്നെ ചേട്ടന്റെ മക്കളും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ
1: അപ്പൊ മക്കളുടെ ഒക്കെ പേര് പറഞ്ഞോളൂ.
0: എന്റെ മോളുടെ പേര് റിബ സിസിയ, ഹസ്ബൻഡ് പീറ്റർ, പിന്നെ ചേട്ടന്റെ പിള്ളേര് ഡെറിൻ ഡേവിഡ്.
1: ഡെറിൻ ഡേവിഡ്. മോളുടെ പേര് കിട്ടിയില്ല.
0: റിബ സിസിയ.
1: റിബ.
0: ഓക്കെ
1: ഓക്കെ, വെറൈറ്റി പേരാണ്. ഓക്കെ,
0: സന്തോഷം കേട്ടോ. സത്യം പറയട്ടെ, ഞാൻ
1: ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്, ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്. അപ്പൊ ഭാഗ്യമുണ്ട്.
0: ഒരുപാട് സന്തോഷം, ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രോഗ്രാം.
1: താങ്ക് യു, താങ്ക് യു.
0: പിന്നെ പിന്നെ FM കേൾക്കാറുണ്ട് കാറില്
1: പോകുമ്പോ.
0: ഈ പ്രോഗ്രാം ഞാൻ
1: ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലേ? അപ്പൊ ഇതങ്ങോട്ട് സ്ഥിരമാക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി പുതിയൊരു ശ്രോതാവിനെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയും. സർവമായാലെ പാട്ടാണ് ചോദിച്ചത്. ഓക്കെ, പുതുമഴയായി അല്ലേ? പുതുമഴ പോലെ വീണത്. ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾക്കാം, എൻജോയ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സവാരി ടൈമിലെ സമയം അങ്ങനെ തീരാറായിട്ടോ, ഇനിതാ ഒരു 3 മിനിറ്റ് കൂടി കഷ്ടിയുള്ളൂ. അപ്പോൾ ഇന്ന് എത്ര നേരം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നത് അശ്വതിയാണ്. ഇന്നത്തേക്ക് ഞാൻ വിട പറയുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. മുസ്ലിം ലീഗിലെ വി ഇ അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത്. നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയും തുടരും. പേരിന്റെ അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങൾ പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ മുമ്പാകെ സത്യവാചകം ചൊല്ലുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് ഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധി വദ്ര തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ത്യയിലെ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക നേതൃ ഉച്ചകോടി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ തുടങ്ങും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തുടങ്ങി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: വേറൊരു ലെവലിലേക്ക് കൂട്ടിക്കൊണ്ടു പോയല്ലേ ആ പാട്ട്,
1: കാലഘട്ടത്തിലേക്ക്.
0: ആ കാലഘട്ടത്തിൽ നിന്ന് വേഗം പോരട്ടെ അല്ലേ.
1: അതെ അതെ.
0: യെസ്, ദാ നമ്മുടെ പാട്സപ്പുമായിട്ട് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്, നിങ്ങളോടൊപ്പം കൂട്ടുകൂടുന്നു ഞാൻ ആർ ജെ ജുവലും
1: ആർ ജെ അശ്വതിയും.
0: യെസ്, അപ്പോ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പാട്ടുകളുടെ സമയമാണ്, പാട്സപ്പിന്റെ സമയമാണ്. കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ച് നമ്മുടെ കൂടെ കൂട്ടുകൂടുന്നുണ്ട്. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ ഒരു വിതയും കൊയ്ത്തും ഒക്കെ

0: നദിയൊക്കെയുള്ള കാലഘട്ടത്തിലേക്ക്
1: എനിക്കൊരു
0: പോയി.
1: കാലഘട്ടമായിരുന്നു അതല്ലേ, ഇപ്പൊ വന്ന് വന്ന് ഒരു പാടം പോലും കാണാനില്ലാത്ത അവസ്ഥ. ഇതൊക്കെ ഇതൊക്കെ ഇനി കാണണം എന്നുണ്ടെങ്കിൽ
0: ഇതേപോലെ പാട്ടുകളിലൂടെ സിനിമയിലൂടെ
1: സിനിമയൊക്കെ
0: കണ്ടാലും സിനിമകളിലൂടെ
1: എനിക്കൊന്നും. പക്ഷെ പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ അതൊക്കെ അങ്ങനെ തന്നെ നിലനിന്നിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചു പോവാ, ഒന്നും കാണണം എന്ന് തോന്നുന്നെങ്കിലും ഒന്ന് അവിടെ വരെ പോവാനൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും സവാരി ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാർട്സപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 107.5 FM റെയിൻബോയിൽ പാർട്സപ്പുമായിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കൂട്ടുകൂടി തുടങ്ങി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, വാട്സപ്പ് നമ്പർ തരും, ആ വാട്സപ്പിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അയക്കുക. ഇഷ്ടംപോലെ ബർത്ത്ഡേസും എല്ലാം നമുക്ക് കുറെ പേരെ വിഷയാനൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഓർക്കുന്നവര് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. അപ്പൊ മെസ്സേജ് അയച്ചുകൊണ്ട് കുറെ പേര് നമ്മുടെ കൂടെ ഉണ്ട്,
0: കൂടെ ഓൾറെഡി നമുക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു.
1: അതെ, അപ്പൊ പിന്നെ തുടങ്ങിയാലോ.
0: വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറഞ്ഞാലോ.
1: ആ വാട്സ്ആപ്പ് നമ്പർ പറഞ്ഞോ.
0: 8547341075.
1: യെസ്, ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഈ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സ്ആപ്പിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും ലൈവായിട്ട്. അപ്പൊ ഇപ്പൊ തന്നെ

0: പിന്നെ അങ്ങ് തുടങ്ങിയാൽ
1: വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറഞ്ഞാലോ?
0: ആ വാട്സ്ആപ്പ് നമ്പർ പറഞ്ഞോ,
1: 8547341075.
0: യെസ്, ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഈ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സ്ആപ്പിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും ലൈവായിട്ട്. അപ്പൊ ഇപ്പൊ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വേഗം വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ഫസ്റ്റ് മെസ്സേജിലേക്ക് അങ്ങ് പോവാല്ലേ? ഞാൻ പിണക്കത്തിലാ. അയ്യോ, എന്താണ് തുടക്കം തന്നെ പിണക്കാണ്, പാട്ട് വെച്ച് തന്നില്ലാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാത്സല്യം സിനിമയിലെ ഇന്നി കൊച്ചു വരമ്പിൽ എന്ന പാട്ട് വെച്ച് തരാമോ? അതാ വെച്ച് തന്നിരിക്കുന്നു, പിണങ്ങരുത്. കാരണം നമ്മുടെ റെയിൻബോയില് നമുക്ക് പിണക്കത്തിനുള്ള ഒരു സമയമില്ല,
1: സ്കോപ്പില്ല.
0: അതെ, സ്കോപ്പില്ല. കാരണം അതുപോലെ നമ്മൾ പാട്ട് വെച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ വനജയാണ് പാലക്കാട് നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇനി മിണ്ടിക്കോളൂ, പിണക്കൊക്കെ മാറ്റിക്കോളൂ, പാട്ട് കേട്ടല്ലോ സന്തോഷമായല്ലോ.
1: ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു മെസ്സേജ് നോക്കാം. ബിനാരാജ് ആയിക്കാട്, ഈ പറക്കും തലക സിനിമയിലെ കുടമുല്ല കമ്മലണിഞ്ഞ എന്ന പാട്ട് വെച്ച് തരണം, പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ ഡിയർ, ഇന്ന് 28-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ സഹോദരി സഫിയയ്ക്കും ഹസ്ബൻഡ് അബൂബക്കറിനും ആശംസകൾ നേർന്നുകൊണ്ട് മധുര നൊമ്പരക്കാറ്റ് സിനിമയിലെ മുന്തിരിച്ചേലുള്ള പെണ്ണെ എന്ന ഗാനം കേൾപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പി വി മുഹമ്മദ് വടക്കേ വാവനൂരാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് റെയിൻബോ. മാമ്പ്രയിൽ നിന്നും ബബിതയാണ്. എനിക്ക് കാലാപ്പാനി എന്ന സിനിമയിലെ ചെമ്പൂവേ പൂവേ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു.
0: ഓക്കെ, സോണിഗാനെ ഓർത്ത് പറയൂ, ഇതാ ഒരു വലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കുറേ പാട്ടുകൾ ഓർ ഇട്ട് കുറേ പാട്ടുകൾ
1: ഓപ്ഷൻസ്
0: വന്നിട്ടുണ്ട്. അതെ, ടുഡേ ആക്ടർ മോഹൻലാൽ ബർത്ത്ഡേ, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറേ പാട്ടുകളാണ് സെലക്ട് ചെയ്ത് ബിഗ് ബ്രദറിലെ, അതുപോലെ തന്നെ ഒപ്പം അതെ, എത്ര സിനിമകളാണ് സെലക്ട് ചെയ്ത് അയച്ചത്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പാട്ട് കൊടുക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും സോണിക. സോണി ഈ പറഞ്ഞ പോലെ മിക്കവരുടെയും ബർത്ത്ഡേ ഒക്കെ ഓർത്തിരുന്ന് നമ്മളെ
1: ശ്രദ്ധിച്ചിട്ടുണ്ട്.
0: പ്രത്യേകിച്ച് സ്വന്തക്കാരുടെയും നമ്മുടെ ഫ്രണ്ട്സിന്റെയും മാത്രമല്ല, എല്ലാ ആക്ടേഴ്സിന്റെയും എല്ലാവരുടെയും എപ്പോഴും ഓർത്തിരുന്ന വിഷയുന്ന ആളാണ്,
1: വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്.
0: യെസ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ദിൽ ഹേ മേരാ ദിൽ ഹേ ഇന്ദ്രജാലം എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ താളവട്ടം മൂവിയിലെ സോങ് ആണ്. വൈഷ്ണവിയാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. എനിക്ക് കഹോന പ്യാർഹ എന്ന മൂവിയിലെ കഹോന പ്യാർഹ എന്ന പാട്ട് കേൾപ്പിക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണെന്ന്, അല്ലെങ്കിൽ ഗീതാ ഗോവിന്ദ മൂവിയിലെ ഇങ്കയും ഇങ്കയും കാതലേ എന്ന പാട്ട് കേൾപ്പിക്കും.
0: നല്ല പാട്ടാണല്ലോ, ഹസ്ബൻഡിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്.
1: പേര് പറഞ്ഞിട്ടില്ല, അപ്പൊ എന്തായാലും സിനിയുടെ ഹസ്ബൻഡിന് ഹാപ്പി ബർത്ത്ഡേ.
0: യെസ്, ഞങ്ങളുടെ റെയിൻബോയുടെ എല്ലാവരുടെയും ഒക്കെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയിട്ട് വന്നാലോ. ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളുമായി പാർട്ട്സ് ാണ് കൂടെയുണ്ട് ഞാൻ ആർ ജെ ജുവലും
1: ആർ ജെ അശ്വതിയും.
0: സ്റ്റേ ട്യൂൺഡ്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
2: है. NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग in kare.
4: You are listening to Rainbow FM Kochi 107.5, musically yours.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: You are listening to 107.5 Rainbow FM, Kochi. Musically yours.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഇതാ 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയി കഴിഞ്ഞു.
4: നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്,
3: ഹാഫ് ആൻ അവർ കഴിഞ്ഞു. അതാണ് ഈ വാട്സപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, പക്ഷെ മെസ്സേജുകൾ ഹാഫ് പോലും ആയിട്ടില്ല, അതാണ് ഒരു സങ്കടം. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. നടൻ ലാലേട്ടന് 1000 ജന്മദിനാശംസകൾ ആദ്യം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയങ്കർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിയ റേഡിയോ സുഹൃത്തായ കുഞ്ഞിപ്പ പന്താവൂരിന്റെ പ്രിയതമയായ നഫീസ കുഞ്ഞിപ്പയുടെ ജന്മദിനമാണ് ഇന്ന്. നഫീസ കുഞ്ഞിപ്പയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് നീലഗിരി എന്ന ചിത്രത്തിലെ തുമ്പി നിൻ മോഹം പൂവണിഞ്ഞുവോ എന്ന ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വക ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്.
4: ഹായ്, എന്റെ പേര് പ്രിയ, കളമശ്ശേരി ക്യുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ലാലേട്ടന്റെ ഫാൻസിനും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നാണമാകുന്നു എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ആട്ടക്കലാശം എന്ന മൂവിയിൽ.
3: ഇന്ന് എല്ലാവരും ഇങ്ങനെ
4: ലാലേട്ടന്റെ പാട്ടുകളായിരിക്കും.

0: അതെ, ഇനി എന്തായിരിക്കില്ല ലാലേട്ടൻ എൻ്റെ റേഡിയോസ് ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഫുൾ
1: അതെ.
0: ലാലേട്ടന് വേണ്ടിയുള്ള പാട്ടാണ് ആളുകൾ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ആർ ജെ ജി പ്ലീസ് പ്ലേ ദ സോങ് ധഡ്കൻ മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആസാമിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹിതേന്ദ്ര ദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ ജി.
1: ജെസ്സി കൊടുങ്ങല്ലൂർ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഹായ് റെയിൻബോ, എനിക്ക് അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ ഒരു രാജമല്ലി ഇവിടെ ഇരുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു.
0: ഓക്കെ. ആൻഡ് ആര്യനിലെ പൊന്മുരളി ഊതും കാറ്റിൽ അത് വായിച്ചോ നമ്മള്?
1: ഇല്ല വായിച്ചില്ല.
0: ലാലേട്ടന് വേണ്ടിയിട്ട് ജന്മദിന സമ്മാനമായിട്ട് കേൾപ്പിക്കാമോ എന്ന് മനോജ് തെന്നാലിപുരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ. ഷഹീബ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇന്ന് നമ്മുടെയൊക്കെ പ്രിയ നടൻ ലാലേട്ടന് ആശംസകൾ പറഞ്ഞുകൊണ്ട് ഒരു ഗാനം വെച്ച് തരണം. ദശരഥത്തിലെ മന്ദാര ചെപ്പുണ്ടോ എന്ന പാട്ടിന് വേണ്ടിയിട്ടാണ് കാതോർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അശ്വതി ആൻഡ് ജുവൽ, ചന്ദന ചന്ദന പറവൂരിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് അയക്കുന്നത്. ഫന സിനിമയിലെ ചാന്ദ് എന്ന് തുടങ്ങുന്ന സിഫാരിഷ് എന്ന പാട്ടാണ്, അല്ലെങ്കിലോ വാഴ ടൂവിലെ അഡ്ഡബൊമ്മല്ലേ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെഡിക്കേഷൻ ടു റെയിൻബോ ലിസണേഴ്സിലെ എല്ലാവർക്കും വേണ്ടി സുനിത ഉണ്ണികൃഷ്ണനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ.
1: ഓക്കെ. അടുത്ത മെസ്സേജ് ജിഷ ജോൺസൺ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ജുവൽ ആൻഡ് അശ്വതി, മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടന്റെ ജന്മദിനാശംസകൾ നേരുന്നു. പാട്ട് ചോദിച്ചിരിക്കുന്നത് ആറാം തമ്പുരാനിലെ ഹരിമുരളീരവം, അല്ലെങ്കിൽ പ്രമദവനം, അല്ലെങ്കിൽ വാലിന്മേൽ പൂവും, അല്ലെങ്കിൽ മധുരം ജീവാമൃത ബിന്ദു.
0: പിന്നെ ലാലേട്ടന് ഫുൾ പാട്ടുകളുടെ ലിസ്റ്റ് ഇടായിരുന്നല്ലേ, അതാണ്
1: പ്ലീസ് ഒരു പാട്ട് വെക്കണം എന്നും കൂടി ലാസ്റ്റ് ജിഷ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: ഓക്കെ ഓക്കെ. ആൻഡ് അശ്വതി ആൻഡ് ജുവൽ ജി, ഇന്ന് എന്റെ ഫ്രണ്ട് മിനു ഷംസുവിന്റെ ബർത്ത്ഡേ ആണ്, ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൗസിയ മൻസൂറാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന്.
1: ഓക്കെ. ലീപ പുരുഷോത്തമൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: അത് ഏതായിരുന്നു?
1: കണ്ണെഴുതിപ്പൊട്ടും തൊട്ട്, നല്ലൊരു പാട്ടാണ്.
0: ഓക്കെ.
1: അടുത്ത മെസ്സേജ്, ഹൈ വാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ശ്രീനന്ദയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും. രാവണ പ്രഭുവിലെ അറിയാതെ അറിയാതെ എന്ന സോങ് വെച്ചു തരുമോ, എല്ലാ ആർജേസിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പാട്ട് ഞാൻ സവാരി ടൈമിൽ വെച്ചിരുന്നു, അപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം.
0: പാട്ട് കിട്ടിയല്ലോ, അപ്പൊ എന്തായാലും സങ്കടപ്പെടണ്ട. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് പാട്ട് വെച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? നമ്മുടെ നടന വിസ്മയമായിട്ടുള്ള ലാലേട്ടന് റെയിൻബോ എഫ് എമ്മിന്റെയും അതുപോലെ തന്നെ റെയിൻബോയുടെ എല്ലാ ശ്രോതാക്കളുടെയും വക ലാലേട്ടന്റെ ശബ്ദത്തിൽ തന്നെ പാടിയ പാട്ട് വരുന്നുണ്ട്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ വിഷസ് ലാലേട്ടാ.

0: ഹിറ്റ് സോങ് സൂപ്പർ ഹിറ്റ് ഷോ സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: വെൽക്കം ബാക്ക് ഡേ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആവുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 FM റെയിൻബോയിൽ. കൂടെ ഉണ്ട് ഞാൻ ആർ ജെ ജുവലും
2: ആർ ജെ അശ്വതിയും.
1: അപ്പൊ ഇനി മെസ്സേജിലേക്ക് നേരെ പോയാലോ.
2: അതെ അതെ.
1: ഫസ്റ്റ് മെസ്സേജ് സഞ്ജന ഫ്രം ചാലക്കുടി. എനിക്ക് മോഹൻലാൽ മൂവിയിലെ ഞാൻ ജനിച്ചു കേട്ടെന്നൊരു പേര് എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സഞ്ജന ജോയിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലാലേട്ടന് എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ട് നമ്മൾ ഇനി പ്ലേ ചെയ്തു. ഇനി നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേസും
2: അടുത്ത മെസ്സേജ് ഒരു അശ്വതി മെസ്സേജ് അയച്ചിരുന്നു. അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നും ലാലേട്ടന്റെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാൽ
1: വെച്ചു ലാലേട്ടൻ തന്നെ പാടിയ പാട്ട് നമ്മൾ അങ്ങ് വെച്ചു കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
2: ഹലോ, എന്റെ പേര് രാജേന്ദ്രൻ, സ്ഥലം പാണാവള്ളി. എനിക്ക് അനാർക്കലി സിനിമയിലെ വാനം ചായും എന്ന പാട്ട് വെച്ച് തരുമോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. അടുത്ത മെസ്സേജ് മലയാളത്തിന്റെ പ്രിയനടൻ മോഹൻലാലിന് പിറന്നാൾ ആശംസകളോടെ കൺമണി പൂവേ ഫ്രം തുടരും ഓർ മിനുങ്ങും മിന്നാമിനുങ്ങേ ഫ്രം ഒപ്പം അല്ലെങ്കിൽ പവിഴം പോൽ മാഗി ജോർജ് വൈപ്പിനിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ലാലേട്ടന് വേണ്ടി നമ്മൾ ഓൾറെഡി പാട്ട് പ്ലേ ചെയ്തു. നമ്മളെല്ലാവരും കൂടെ കൂടി ലാലേട്ടൻ പാടിയ പാട്ട് തന്നെ അങ്ങ് പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
2: എല്ലാവർക്കും
1: സന്തോഷമായി.
2: അടുത്തൊരു മെസ്സേജ് ഹൈ പാറ്റ്സ് പാലുവയിൽ നിന്ന് വിനീത ഒരു പാട്ട് വെച്ച് തരുമോ? വെട്ടം മൂവിയിലെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ മൂവിയിലെ ജൂണിലെ നിലാമഴയിൽ. എല്ലാവരും ഓപ്ഷൻസ് തരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പാറ്റ്സ് അപ്പ്, ഞാൻ സുമാ രാജേന്ദ്രൻ കോതമംഗലം തൃക്കാരിയൂർ. എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രനായി ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിലെ ഇനിയൊന്നു പാടു ഹൃദയം എന്ന പാട്ട്.
1: ഒരു രണ്ടുപേരെ അങ്ങ് പാടി അങ്ങ് കൊടുക്ക അശ്വതി.
2: ഇനിയൊന്നു പാടു ഹൃദയമേ ുദീച്ചുവല്ലോ. അത്ര അറിയുള്ളൂ, ലിറിക്സ് അറിയില്ല. അടുത്തൊരു മെസ്സേജ് ഗുഡ് മോർണിംഗ്, ഞാൻ ശരണ്യ. എനിക്ക് ഉസ്താദ് സിനിമയിലെ നാടോടി പൂന്തിങ്ങൾ എന്ന പാട്ട് വെച്ച് തരുമോ?
1: ഓക്കേ,
2: ഞാൻ കുറെ മെസ്സേജ് വായിച്ചു അല്ലേ.
1: ഇനി നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഇത് വായിക്കുമോ? പിന്നല്ല, വായിച്ചില്ലേ. മെയ് 17 എന്റെ മകളുടെ പിറന്നാൾ, മെയ് 18 എന്റെ ഭാര്യയുടെ പിറന്നാളായിരുന്നു. അവർക്ക് വേണ്ടി ഇണ എന്ന സിനിമയിലെ വെള്ളിച്ചില്ലും വിതറി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഷമീർ ആണ് തൃശ്ശൂരിൽ നിന്ന്. ഹായ്, ഇത് വായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇതാ വായിച്ചിരിക്കുന്നു. എന്തായാലും ഇവരുടെ ബർത്ത്ഡേസ് കഴിഞ്ഞുപോയി അല്ലേ? 17th and 18th. അല്ല, ഞാൻ 17th രാത്രി കേക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ആഘോഷം.
2: നല്ല ഐഡിയ.
1: 17th രാത്രി 12 മണിക്ക് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ആഘോഷിക്കും. ഒറ്റ കേക്കും കൊണ്ട് ആഘോഷം തീർക്കാം.
2: പരിപാടി കഴിഞ്ഞു.
1: അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും വക ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അവർക്ക് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് വായിച്ചോ.
2: ഹായ്, രണ്ടുപേർക്ക് നമസ്കാരം. ഇന്നലെ പാട്ട് കിട്ടി ഇന്ന് ചോദിക്കുന്നില്ല, കേട്ടുകൊണ്ട് കൂട്ടുകൂടുന്നു. സീതാരമേശ്, കടക്കരപ്പള്ളി. ഒത്തിരി സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, സന്തോഷം.
2: അടുത്തത് ഹായ് വാട്സാപ്പിലെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. എനിക്ക് ദിൽ എന്ന സിനിമയിലെ ഹം പ്യാർ കർണേ വാല എന്ന പാട്ട് വെച്ച് തരുമോ? അലീഷാസ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി ആലപ്പുഴയിൽ നിന്നും സാനിത ആണ്. എനിക്ക് കണ്ണൂർ എന്ന സിനിമയിലെ കടലറിയില്ല കരയറിയില്ല എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അടുത്ത മെസ്സേജ് സയനയാണ് എസ് എൻ പുരത്ത് നിന്നും. പരിണയം എന്ന മൂവിയിലെ പാർവണേന്ദു മുഖി എന്ന പാട്ട് വെച്ച് തരുമോ? ഞങ്ങളുടെ സുനിത അമ്മായിക്ക്

0: വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്.
1: അടുത്തത്
0: പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്ന പാട്ട് ലാലേട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സീന ബിനു പെരുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, ഇന്ന് ലാലേട്ടൻ ലാലേട്ടൻ എന്ന് ഇട്ടേക്കുന്ന ലാല് കഴിഞ്ഞിട്ടൊരു ടെൻ ലാലേട്ടന്റെ
0: ലാലേട്ടൻ
1: അറിയില്ല, നോക്കട്ടെ. ഇന്ന് ലാലേട്ടെന്നിന്റെ ബർത്ത്ഡേ ആണല്ലോ. ലാലേട്ടന് വേണ്ടിയും എല്ലാ ലാലേട്ടൻ മമ്മൂക്ക ഫാൻസിന് വേണ്ടിയും ഒരു അടിപൊളി ഗാനം വേണം. വർണ്ണപ്പകിട്ട മൂവിയിലെ ഓക്കേലോ ഓക്കെ എന്ന സോങ് ആണ് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിരിക്കുന്നത് ശീതളാണ്. ശീതൽ സജീഷ് നോർത്ത് പറവൂരിൽ നിന്നുമാണ് ഈ മെസ്സേജ്. അമ്മ 8, 9, 10, 12, 20, 25
0: മെസ്സേജ് അയച്ചിട്ടുണ്ടോ?
1: എന്റെ സെയിം മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്.
0: നമ്മുടെ കണ്ണിപ്പെടാതെ പോരുത്,
1: വെറും 30 പ്രാവശ്യമാണ് ആ സെയിം മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ ശീതളെ, ഞങ്ങൾ സമ്മതിച്ചു പോയി. പാട്ടപ്പൊ കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചായിരിക്കും ബാക്കി ചീത്ത വരുന്നതിൽ. എന്തായാലും പാട്ട് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്,
0: സിനി ശിവദാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? പൂമുത്തോളെ ജോസഫിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസകൾ പറഞ്ഞില്ല. ആരാണ് ആശംസകൾ പറയാഞ്ഞേ? അയ്യോ, അതാരാണ്? മിനു ഷംസുവിന്റെ ബർത്ത്ഡേ ആണ്, ആശംസകൾ പറയണേന്ന്
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോ ആ സമയത്ത്
0: വിട്ടുപോയിട്ടുണ്ടോ?
1: അതെ, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വിട്ടൊന്നും പോകത്തില്ല.
0: ഹായ് പാട്സപ്പ്, ഗുഡ് മോർണിംഗ്. ഇന്നെന്റെ ഉമ്മയുടെയും വാപ്പയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു സോങ് വെച്ച് തരുമോ? ഗസൽ മൂവിയിലെ ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ എന്നുള്ള പാട്ടാണ്. സഫ്ന റുക്സാന ഫ്രം നോർത്ത് പറവൂർ.
1: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകള് ഉപ്പയുടെ ഉമ്മയുടെ അടുത്ത് പറയണം കേട്ടോ.
0: അതെ, പാട്ട് കേട്ടാലോ നമുക്ക്. കുറെ മെസ്സേജ് ഇനി ഉണ്ടോ? മെസ്സേജ് വായിക്കാനോ?
1: ഇനിയുണ്ട് മെസ്സേജ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോയിട്ട് വേഗം തിരിച്ചു വരാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: सुपरहिट सॉन्ग, सुपरहिट शो, सुपरहिट एंटरटेनमेंट, ओनली ऑन रेनबो FM 107.5।
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. വാട്സപ്പുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്, നേരെ മെസ്സേജിലേക്ക് പോവാണ്.
4: വൈകിട്ടെ, ഹായ്, ഗുഡ് മോർണിംഗ് വാട്സപ്പ്. ഞാൻ അലീന അനിൽ ഫ്രം എറണാകുളം, കാക്കനാട്. ഇന്ന് ഒരുപാട് എഴുതിയിട്ടുണ്ട്
3: കേട്ടോ,
4: മൂന്ന് പാരഗ്രാഫ് ഉണ്ട്, അത്രയും വായിക്കാൻ നിന്നാൽ സമയം.
3: ലാലേട്ടന്റെ കട്ടക്കാരനാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ലാലേട്ടന്റെ എന്താ, ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ മുതല് ദൃശ്യം 3 വരെയുള്ള ജോർജ് കുട്ടിയുടെ വരെ എല്ലാ കാര്യങ്ങളും എന്താ എഴുതി വെച്ചിട്ടുണ്ട്. കട്ട ലാലേട്ടൻ ഫാനാണ്, അതുകൊണ്ട് തന്നെ ഏഴുമല പൂഞ്ചോല എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി കുറെ പാട്ടുകൾ പ്ലേ ചെയ്ത് കഴിഞ്ഞു ലാലേട്ടന്റെ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ആ പാട്ടുകളെല്ലാം നമ്മുടെ അലീനയ്ക്കും കൂടെ വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ അല്ലെ.
4: ഇനി വരുന്ന
3: പാട്ടുകളെല്ലാം
4: കൂടി ഡെഡിക്കേറ്റ് ചെയ്യാം.
3: ഓക്കെ, നീ എത്ര ധന്യ എന്ന സിനിമയിലെ മാധുരി പാടിയ പാട്ട് ഭൂമിയെ സ്നേഹിച്ച ദേവാംഗന. CV മറിയാമ്മയാണ് കോതമംഗലത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
4: ഹായ്, ഞാൻ വിമിത വിനയൻ ഇരിങ്ങാലക്കുട പടിയൂർ നിന്നും മെസ്സേജ് അയക്കുന്നു. എനിക്ക് സോങ് വേണം, ഉന്നേ നിനത്തെ, തമിഴ് ഫിലിമിലെ സിൽസിൽ എനിക്ക് മനസ്സിലായില്ല,
3: സിൽസില
4: സിൽസിലാണോ അറിയില്ല,
3: അല്ല അത് മലയാളമാണല്ലോ.
4: ഉന്നേ നിനത്തി, അങ്ങനെ എന്തോ പേര് പറഞ്ഞിരിക്കുന്നത്, ക്ലിയർ ആയില്ല. എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ്, രാജു തുറവൂർ ചാല കുടിയാണോ,
3: ചാവടി
4: ചാവടി. ഹായ് റെയിൻബോ, കുറെ നാളിന് ശേഷം ഒരു ഗാനം, കാലങ്ങൾ മാറുന്നു, ചിത്രം ഒന്നിങ്ങ് വന്നെങ്കിൽ. മെസ്സേജ് വായിക്കില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്
3: വായിച്ചിട്ടുണ്ട്. സന്തോഷമായില്ലേ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന റെയിൻബോ ശ്രോതാവ് സുരേഷ് സിജിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ പൊൻവെയിലിലെ പൂമഴയിലോ ഈ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൽമ ജമാലുദ്ദീനാണ് ഇടയ്ക്കുന്നത് എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സമയമുണ്ടെങ്കിൽ നോക്കട്ടെ, കാരണം കുറേ മെസ്സേജുകൾ ഇനിയുണ്ട് കേട്ടോ.
4: അതെ, ഹലോ വാട്സപ്പ്, എന്റെ പേര് കൗലത്, സ്ഥലം പനയപ്പള്ളി, സിനിമ ദേവാസുരം സിനിമയിലെ നീലപൊന്നണി എന്ന പാട്ട് വെച്ചിരണം, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്.
3: റംസാൻ നിലാവത്ത പെണ്ണല്ലേ എന്ന് തുടങ്ങുന്ന ഗാനം വെക്കുമോ, മെസ്സേജ് വായിച്ചു പോയതേ ഉള്ളൂ, ഞങ്ങളുടെ വക ആശംസകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. തീർച്ചയായിട്ടും മിനു ഷംസുവിന്റെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെസ്സേജ് അയച്ചു. എന്നിട്ട് പാട്ട് ചോദിക്കാത്തതുകൊണ്ട് പാട്ട് വെച്ചതില്ല, പക്ഷെ എന്നാലും കുറെ പാട്ടുകളൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അതും നമ്മുടെ മിനു ഷംസുവിന് വേണ്ടിയിട്ട്. കടുങ്ങല്ലൂരാണ്, കൊടുങ്ങല്ലൂരല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കടുങ്ങല്ലൂർ ഈ വായിച്ചങ്ങ് പോകുമ്പോ തെറ്റുന്നാണെ അങ്ങ് ക്ഷമിക്ക്.
4: അതെ അതെ, എന്റെ പേര് ഉഷ സുശീൽ, മാമലശ്ശേരിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് തുടരും സിനിമയിലെ കൺമണിപ്പൂവ് എന്ന പാട്ട് വെച്ച് തരുമോ, ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സജി, സുസ്മിത, എന്റെ മക്കളായ ദേവ്, ദിവ്, ഡോണ, ഡോൺ എന്നിവർക്കാണ്.
3: ഓക്കെ, ഒരുപാട് ആഗ്രഹിച്ച് ചോദിച്ചാണ് ഈ പാട്ട് വെച്ചില്ലല്ലോ, ഇത് യൂട്യൂബിൽ കേൾക്കാം. എന്നാലും റെയിൻബോയിലൂടെ കേൾക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഞാൻ അയക്കുന്ന മെസ്സേജൊക്കെ വായിക്കും, എന്നാലും ഒരിക്കൽ പോലും ഞാൻ ചോദിച്ച സോങ് തന്നിട്ടില്ല കേട്ടോ. ഇതെന്റെ ലാസ്റ്റ് മെസ്സേജ് ആണ്, ഇനി ഒരിക്കലും അയക്കില്ല കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സഞ്ജനയാണ്, അങ്ങനെയൊക്കെ പിണങ്ങി പോകാനാണ് ഈ നമ്മുടെ റെയിൻബോ ശ്രോതാക്കൾ എത്ര പ്രാവശ്യം പിണങ്ങി പോകണോ അല്ലേ. അങ്ങനെയല്ല, നമ്മളിതൊരു കുടുംബമാണ്. റെയിൻബോ

0: കുടുംബമാണ്, ഒരു പ്രാവശ്യം പാട്ട് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചോദിക്കണം. അങ്ങനെ അങ്ങ് വാശി വേണം അല്ലേ, ഒരു
1: ആകെ
0: ഒരു മണിക്കൂറുള്ളതിൽ നമുക്ക് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറിക്കാർക്കും ഒക്കെ സ്പെഷ്യലായിട്ട് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിസ്സാവും,
1: മിസ്സായി പോവും.
0: നമുക്ക് നാളെയും ദിവസമല്ലേ,
1: ഇടക്കല്ലേ.
0: നെക്സ്റ്റ് മെസ്സേജ് എന്താണ്, കൂടെ ഉണ്ട്, ഇന്നലെ എന്റെ സിസ്റ്റർ ജൂഡിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 25th. അനിയൻ അമ്രോസിനും ജൂഡിക്കും വേണ്ടിയിട്ട് ഒരു നല്ല സോങ് തരുമോ ഒന്ന് വിഷ് ചെയ്യണേന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന ജൂഡിക്കും അതുപോലെ തന്നെ അനിയൻ അമ്രോസിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ജില്ലം ജില്ലം ജില്ലാലോ സോങ് ആണ്. റോസ്ലിയാണ് നോർത്ത് പറവൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ,
1: ഹൈ പാസറ്റ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് രശ്മി രാജേഷ്, പുത്തൻവേലിക്കരയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു. ഇന്ന് എന്റെ അനിയത്തി രഞ്ജിതയുടെയും, രഞ്ജിതയുടെ ചില പേര് ചിഞ്ചു എന്നാണ്, നിഷാന്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് വേണ്ടി ഫിനിക്സ് സിനിമയിലെ നിന്നില് പുഞ്ചിരി ഞാനും എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചിഞ്ചുവിനും നിഷാന്തിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
0: യെസ്. ആൻഡ് മുകേഷ് കളമശ്ശേരിയിൽ നിന്നാണ്, എനിക്ക് നിലാവേ വാ എന്ന ഫിലിമിലെ നീ കാറ്റ് ഞാൻ മരം, അയ്യോ എന്റെ ഫേവറേറ്റ് സോങ്, എന്റെ അമ്മോ, ഈ പാട്ട് വെച്ച് തരുമോ. ഇത് റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവായ സൽമ ജമാലുദ്ദീന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നലെയും ചോദിച്ചു, വെച്ച് തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പാട്ട് എന്തൊരു ഫീലുള്ള പാട്ടാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്,
1: വാട്സ്ആപ്പ്, ആലുവയിൽ നിന്ന് ജൂലി, ഒരു പാട്ട് വെച്ച് തരുമോ. എഴുപുന്നത്തരകൻ മൂവിയിലെ മേലേ വിണ്ണിൻ മുറ്റത്താറ് നല്ല പാട്ടാട്ടോ അത്. അല്ലെങ്കിൽ സ്വപ്നക്കൂട് മൂവിയിലെ ഒരു ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, ഈ പാട്ട് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു,
0: അപ്പൊ നമുക്കത് നേരെ പാട്ടിലേക്ക് പോവാം, എന്നിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. 16th കേരള നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. പ്രോട്ടം സ്പീക്കർ ജി ശ്രദ്ധാകരന് മുമ്പാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. മെയ് 4 തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയാണ് ടി വി കെ ഗവൺമെന്റ് രൂപീകരിച്ചത്. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79th പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയപാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയപാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാ സൌകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ചികിത്സാ പിഴവിനിരയായ കെ കെ ഹർഷിന, സമരസമിതി അംഗങ്ങൾ എന്നിവർ മുഖ്യമന്ത്രി വി ഡി സതീഷിനെ കാണും. തിങ്കളാഴ്ചയാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട് സമാപിക്കും. വൈകിട്ട് മുതലക്കുളം കേന്ദ്രീകരിച്ചാണ് സമാപന സമ്മേളനം. സംസ്ഥാനത്ത് സ്വർണത്തിന് ഏകീകൃത നിരക്ക് കൊണ്ടുവരാൻ കൊച്ചിയിൽ ചേർന്ന സ്വർണ വ്യാപാര സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഒരു ദിവസം പലതവണയായി നിരക്ക് മാറുന്നതിന് പകരം രാവിലെ 9:00 ഉച്ചയ്ക്ക് 2:00 ഇനി നിരക്ക് മാറുക. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പിന്നിട്ട 6797 പേരാണ് ജില്ലയിൽ ഇതുവരെ വാക്സിനെടുത്തത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.
0: Chartbusters. Chartbusters.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: 2026 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ പാട്ടുകളുമായിട്ട് തമിഴ്, മലയാളം, ഹിന്ദി ട്രാക്കുകളുമായിട്ട് ചാർട്ട് ബസ്റ്റേഴ്സ്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

Your choice. Your one-stop destination for finest music. Music. Your choice. ഇനി അങ്ങോട്ട് യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇതാ വിളിച്ച് ചോദിച്ച് പാട്ട് വെപ്പിക്കാനുള്ള സമയമാണ്. യുവർ ചോയ്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർ

0: രാഹു കേതു മൂവിയിലെ നല്ലൊരു പാട്ടോടുകൂടി നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. യുവർ ചോയ്സ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം എന്നെ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് സബീന.
0: സബീന, എവിടെ നിന്നാ?
1: കോതമംഗലം.
0: നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
1: ആദ്യമായിട്ട് സംസാരിക്കുന്നത്. രമാന്ന ചേച്ചി വിളിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്.
0: രമ,
1: ഞങ്ങളൊരു കടയിൽ നിക്കണതാ.
0: ചേച്ചി
1: തുണിക്കടയിലും ഞാന് ഒരു പെർഫ്യൂമിന്റെ ഷോപ്പിലും.
0: രണ്ടുപേരും അടുത്തടുത്താണോ?
1: അടുത്തടുത്ത്. ചേച്ചി വിളിക്കാൻ പറഞ്ഞ് വിളിച്ചതാ, ഇന്നൽ തൊട്ട് വിളിക്കണിയാ.
0: ആണോ? അപ്പൊ തുണിയും പെർഫ്യൂമും പോലെ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അല്ലേ?
1: അതെ, വിളിക്കാൻ പറഞ്ഞ് വിളിച്ചതാ. എന്റെ അടുത്ത്
0: ആണോ? അതെ. രമചേച്ചിയുടെ കയ്യില് കൊടുക്ക്. രമചേച്ചി, എന്തുണ്ട് വിശേഷം?
2: സുഖം സുഖം.
0: അവിടെ തന്നെയാണോ വീട്? കോതമംഗലം തന്നെയാണോ?
2: കോതമംഗലം തന്നെ, ഒരു 5 കിലോമീറ്റർ.
0: എവിടെയാണ്?
2: ഇഞ്ചൂരെ വാരപ്പെട്ടി എന്ന് പറയും.
0: ആ, യെസ് യെസ്.
2: നെല്ലിക്കുഴിയാണ്.
0: കോതമംഗലം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നൊസ്റ്റു പ്ലേസ് ആണ്. കാരണം എന്റെ അമ്മ വീട് കൂടിയാണ് കോതമംഗലം. അപ്പൊ അതുകൊണ്ട് കോതമംഗലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അവധിക്കും എല്ലാ സാറ്റർഡേ സൺഡേസും അങ്ങ് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഇത് ഓർമ്മ വരും കോതമംഗലം എന്ന് കേൾക്കുമ്പോ തന്നെ. പിന്നെ സുഖാണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? അത് പറഞ്ഞില്ലല്ലോ.
2: എന്റെ വീട്ടില് എന്റെ 3 മക്കളാ. 2 പെണ്ണുരാണോ? മൂത്തവള് ഡിഗ്രി തേർഡ് ഇയർ പഠിക്കണോ. രണ്ടുപേര് പിന്നെ പ്ലസ് ടുലേക്ക് ആയി ഈ വർഷം.
0: ഓക്കെ. അന്വേഷണം പറയണോ കേട്ടോ. രമചേച്ചിയുടെ വീട്ടിലോ?
2: വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്. 2 മക്കളെയും കഴിഞ്ഞ് നേരത്തെ കെട്ടിച്ചു വിട്ടു.
0: ആഹാ, സ്വസ്ഥായിട്ടിരിക്കാൻ വേണ്ടിയില്ലേ. അവരൊക്കെ പേര് പറയൂ.
2: പേര്, ഹസ്ബൻഡിന്റെ പേര് ജയകുമാറ്, മകളുടെ പേര് കൃഷ്ണേന്ദു, മകന്റെ പേര് ജിതിൻ.
0: ഓക്കെ. അപ്പൊ ഇനി ഏത് പാട്ടാ രണ്ടുപേർക്കും വേണ്ടേ?
2: എനിക്ക് മോഹൻലാലിന്റെ സിനിമയിലെ പാട്ട് മതിയായിരുന്നു.
0: ഏതാ വേണ്ടേ പറഞ്ഞോ. ഇന്ന് എല്ലാവരും
2: ഒരു പാട്ടില്ലേ മോഹൻലാലിന്റെ?
0: ഏതാണ് ഏതാണ്?
2: ഒരു പഴയ പാട്ടിലെ പാട്ട്, തുടർക്കിനാറ്റുകൾ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ?
0: അത് ഏതാണ്, സിനിമ ഏതാണ് ഓർമ്മയുണ്ടോ? അത്
2: പഴയ സിനിമയാണ്. ഒരു മോഹൻലാലിന്റെ ഒരു പഴയ പടമാണ്.
0: തുടർക്കിനാക്കൾ അല്ലേ? അത് ഏത് സിനിമയാണ്? ഗാന്ധിനഗർ സെക്കൻഡ്സ്, അതല്ലേ? എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം?
2: എനിക്ക് വലിയ ഇഷ്ടമായി. ഭയങ്കര ഞാൻ മിക്കപ്പോഴും കേൾക്കണ പാട്ടാ അത്.
0: ആണോ? എന്നിട്ടും മറന്നുപോയല്ലോ ഏത് സിനിമയാന്ന് ചോദിച്ചപ്പോ.
2: പേര് മറന്നുപോയി പെട്ടെന്ന്. ഞങ്ങളെ എല്ലാ ദിവസവും റെയിൻബോ കേൾക്കൂടെ? 12 മണിയാകുമ്പോ
0: പിന്നെ ഇതാണ് പാട്ട് അല്ലേ? പാട്ട് കേൾക്കലാണ്. ഓക്കെ, പാട്ട് പാടുന്നുണ്ടോ? ഇത് ആർക്ക് വേണ്ടിയ സ്പെഷ്യൽ ഡെഡിക്കേഷൻ? രമചേച്ചിക്ക് സ്പെഷ്യൽ ആൻഡ് സബീനയുടെയും അതുപോലെ തന്നെ രമചേച്ചിയുടെയും വീട്ടിലെ എല്ലാവർക്കും. അപ്പൊ നിങ്ങള് ഷോപ്പിലെ അവർക്കില്ലേ? ഇല്ല അല്ലേ, കസ്റ്റമർ ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും തുണിയും പെർഫ്യൂമും പോലെ നിങ്ങൾ ആ സ്നേഹത്തോടുകൂടി എന്ന് നിലനിൽക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടുപേർക്കും. ഓക്കെ.
2: Okay, thank you.
0: Okay, bye-bye.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
0: है। NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: आकाशवाणी FM रेनबो 107.5 म्यूजिकली योर्स।
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 16 മിനിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. യുവർ ചോയ്സിന്റെ സമയമാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ സമയമാണ്. അപ്പോൾ ചായകുടിയെക്കുറിച്ചും ചായയെക്കുറിച്ചും ഒക്കെ ഞാനിങ്ങനെ നമ്മുടെ ആദ്യം വിളിച്ച ശ്രോതാക്കളുടെ അടുത്ത് ചോദിക്കാനായിട്ട് മറന്നുപോയി. പക്ഷേ ഇനി

0: ഉള്ളവരുടെ അടുത്ത് ഞാൻ ചോദിക്കും, ചായ കുടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണോ, എത്ര ടൈപ്പ് ചായകളൊക്കെ കുടിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ടീസൊക്കെ രുചിച്ചവരൊക്കെ ഒന്ന് വേഗം വിളിച്ചോളൂ കേട്ടോ, നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: അതുല്യ.
0: അതുല്യ, എന്തൊക്കെയുണ്ട് അതുല്യ വിശേഷം? എവിടെ നിന്നാണ് അതുല്യ വിളിക്കുന്നേ? എവിടെ? എവിടെ എവിടെ കേട്ടില്ല, കേട്ടില്ല. അത് എവിടെയാണ്? അവിടെ നമുക്ക് അറിയാവുന്ന ഒരു പ്ലേസ് പറയോ. കൊടുങ്ങല്ലൂർ അല്ലേ? ഓക്കെ ഓക്കെ, അവിടെ നിന്നാണ് അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതുല്യ? ആ, ഇവരൊക്കെ ഉണ്ടോ ഇപ്പൊ വീട്ടില്? അതെയോ, എല്ലാരും ജോലിക്കൊക്കെ പോയേക്കുവാണോ? ഓ, അതുല്യ എന്താ ചെയ്യുന്നേ? എഴുതിയിട്ടിരിക്കയാണ്. എന്നാണ് നീ റിസൾട്ട് ഒക്കെ? നാളെ വരും. എന്റെ അമ്മോ, ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഞാൻ എന്തായാലും ചോദിച്ചു കൂട്ടുന്നില്ല കേട്ടോ. അതിൽ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്ന ആളാണോ വാട്സപ്പില്? എന്നിട്ട് കിട്ടിയോ?
1: ഇല്ല,
0: കിട്ടിയില്ല. അതിന്റെ വാശിക്ക് ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കി അല്ലേ. അടിപൊളി. അപ്പോ ഭാഗ്യമുള്ള ആളാണ്, ചിലർക്കൊന്നും വർഷങ്ങളായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. ഏതാണ് അതുല്യയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്?
1: ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ
0: ഏതാണ്? കണ്ടാങ്കിയാണോ? അതാണോ ഫേവറേറ്റ് സോങ്? ഫേവറേറ്റ് സോങ് പറഞ്ഞോ. ജിങ്കനുമണി അടിച്ചുപൊളി പാട്ടാണ് ഇഷ്ടം അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചായ ഒക്കെ ഇഷ്ടമുള്ള ആളാണോ? ചായ കുടിക്കുന്ന ആളാണോ? ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആണ്. മൂന്ന് മണിക്ക് മാത്രം, രാവിലെ ഒന്നും കുടിക്കില്ല. ഓ, പാൽ ചായ കുടിച്ചിട്ടായിരിക്കും അന്നോ. അപ്പൊ അത് കാരണം അന്ന് മുതൽ നിർത്തി, ആ പരിപാടി നിർത്തി.
1: അന്ന് മുതൽ
0: വൈകിട്ട് ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ എന്നും അങ്ങനെ തോന്നും ആ ഒരു കറക്റ്റ് സമയമാകുമ്പോ?
1: എന്നും തോന്നില്ല, ആരെങ്കിലും എടുത്തരുമ്പോ മാത്രം കുടിക്കാം.
0: അങ്ങ് കുടിക്കാം, അത്രേ ഉള്ളൂ. സ്പെഷ്യൽ സ്പെഷ്യൽ ടീസ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ചായയോട് അത്ര പ്രിയമില്ലാത്തതുകൊണ്ട് അതൊന്നും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അടുക്കളയിലൊക്കെ കയറുന്ന ആളാണോ? അടുക്കളയിലൊക്കെ കയറുന്ന ആളാണോ? ആണല്ലേ, അതുകൊണ്ട് ആ വശത്തേക്ക് പോവാറില്ല. എല്ലാ പാത്രങ്ങളും ഇങ്ങനെ, അതുകൊണ്ട് അമ്മ പറയും ദൈവേ ആ വശത്തേക്ക് വരരുത്, ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്നല്ലേ. ഓക്കെ അതില്ല. അപ്പൊ എന്തായാലും അതില്യക്ക് വേണ്ടിയിട്ട് ഒരു കിഡിലം പാട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ആർക്ക് വേണ്ടിയാ ഡെഡിക്കേഷൻ? എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, ഇതാ വരുന്നു പാട്ട്, പിടിച്ചോളൂ. ഓക്കെ, ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख लिए और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ യു ആർ ചോയ്സിന്റെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ,
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാണ്?
4: ഞാൻ കളമശ്ശേരി നിന്ന് വള്ളിയാണ്.
3: വള്ളി
4: നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
3: വള്ളി, വള്ളി എന്നാണോ വള്ളിയാണോ?
4: വള്ളി,
3: വള്ളി എന്ന് തന്നെയാണോ അല്ലേ?
4: ആ,
3: നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പേര് അങ്ങനെയായിരുന്നു ഞാൻ ഓർത്തിരുന്നേനല്ലോ, എന്റെ മനസ്സ് ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് പോയി. കൊറേ നാളായോ? കൊറേ നാളായോ നമ്മള് സംസാരിച്ചിട്ട്? ആ, അതാണ് മനസ്സിലായി, ഇങ്ങനെ മറന്നുപോയത്. എന്തൊക്കെയാ വിശേഷം? സുഖാണോ?
4: നല്ല വിശേഷം.
3: ജ്വലിന്റെ അടുത്ത് തന്നെയാണോ സംസാരിച്ചേ?
4: ആണോ?
3: അയ്യോ, സോറി കേട്ടോ. എന്നാ പിന്നെ അവിടെ മഴ?
4: അഹം സിനിമയിലെ ആ സിനിമയുടെ പേര് മറന്നുപോകാൻ.
3: അതുകൊണ്ട് വേഗം തന്നെ പറഞ്ഞു അല്ലേ?
4: അഹം സിനിമയിലെ നിറങ്ങളേ എന്നുള്ള പാട്ട് എനിക്ക് വേണം.
3: അതാണ് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വേഗം വിളിച്ചത്. എന്താണ് ഈ പാട്ടിനോടൊക്കെ ഇത്ര ഇഷ്ടം?

0: മോഹൻലാലിന്റെ ബർത്ത്ഡേ അല്ലേ.
1: ആ അതുകൊണ്ടാണ്.
0: ആ എനിക്ക് ഇഷ്ടമാണ് പാട്ട്.
1: ഏത് പാട്ടാണ്?
0: അഹം സിനിമയിലെ നിറങ്ങളെ എന്നുള്ള പാട്ട്.
1: നിറങ്ങളെ? ആ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ?
0: അതല്ല,
1: ഇത് ലാലേട്ടിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. ലാലേട്ടിന്റെ എല്ലാ സിനിമകളും കണ്ട ആളാണോ?
0: കാണാറുണ്ട്. പ്രായമൊക്കെ.
1: ഓ, അപ്പൊ എന്താ സിനിമ കാണാൻ പാടില്ലേ? കൊറച്ചു കൊറച്ചു ഇന്ന് അല്ലേ, പണ്ടത്തെ അത്ര ഇല്ലാന്ന്. ചായയുടെ എണ്ണം കൂട്ടിയോ? ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് ചോദിക്കട്ടെ, ചായയുടെ എണ്ണം കൂട്ടിയോ?
0: ചായ എന്ന് പറയാൻ ഞാൻ അങ്ങനെ ചായ അധികം ഉപയോഗിക്കാറില്ല.
1: അത്രയൊക്കെ ഉള്ളു അല്ലാതെ രാവിലെ വേണം, വൈകുന്നേരം വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇത്രയും നാളിന് ഇടയിൽ ഏതെങ്കിലും സ്പെഷ്യൽ ടീസ് ട്രൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അല്ല, ചിലർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ ചോദിച്ചേ. ഓക്കേ, അപ്പൊ എന്തായാലും നമുക്ക് അഹം മൂവിയിലെ പാട്ട് കേട്ടാലോ? നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ലാലേട്ടന് വേണ്ടി ഡെഡിക്കേഷൻ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാലും സന്തോഷം. ബൈ ബൈ.
0: ശരി, താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആവുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ അത്യാവശ്യം ചോറൊക്കെ കഴിക്കാനായിട്ട് വിശന്നൊക്കെ തുടങ്ങുന്നൊരു സമയമാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് ഓഫീസ് ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ചായയും കൂടി ഒന്ന് കുടിച്ച് ആ വിശപ്പിനെ ഒന്ന് മൂടി വെച്ചിട്ട് പണി ചെയ്യുന്ന സമയമായിരിക്കും അല്ലേ. അങ്ങനെ ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വേഗം വിളിച്ചോ. ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ആദരിക്കുന്നുണ്ട്. ചുമ്മാ പറഞ്ഞു കേട്ടോ, എത്ര പ്രാവശ്യം ചായ കുടിക്കുന്ന ഒരാളാണ് ഒരു ദിവസം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേഗം എന്നെ വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484282-8101 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് കോളർ നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. ഇതാരാണ്?
4: നമസ്കാരം,
3: പേരെന്താ?
4: അജിത.
3: അജിത, ഓക്കെ. എന്തൊക്കെയാണ് അജിത വിശേഷങ്ങൾ?
4: എന്റെ കൂട്ടുകാരത്തി ഇന്ന് എന്നോട് പറഞ്ഞു, ഷീബ എന്നാണ് അവളുടെ പേര്, തെക്കുംപുറത്ത്. അവള് പറഞ്ഞു, ചേച്ചി ഇന്ന് വിളിക്കണോട്ടാ, എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു.
3: അങ്ങനെ വിളിച്ചപ്പോ തന്നെ കിട്ടിയില്ല. ഷീബ
4: രണ്ടു പ്രാവശ്യം റിംഗ് ചെയ്തിട്ട് കട്ടായി പോയി.
3: ഷീബ ചേച്ചിയുടെ അടുത്ത് പറയണേ, ഇന്ന് നീ ഒരു ലോട്ടറി അടിച്ചോ, എന്താ അടിക്കുന്നോളെ ഒന്ന് പറയാൻ, എന്നിട്ട് പോയി ലോട്ടറി എടുത്തു നോക്ക.
4: മൊബൈലിൽ പിടിക്കുമെന്നാണ്
3: പറഞ്ഞിരിക്കുന്നത്. അയ്യോ, എന്തായാലും
4: അവള് നിർബന്ധിച്ചാറേ ഞാൻ വിളിച്ചതാണ്.
3: അടിപൊളി.
4: അവളെ മെയിൻ കൂട്ടുകാരത്തിയാണ്, ഞങ്ങൾ ഒരുമിച്ച് നെയ്യണതാണ്. ഞാനൊരു തയ്ച്ചുകാരത്തിയാണ്.
3: ഓ, ഖാദി നെയ്യുന്നത് അല്ലെ? എനിക്കതൊന്ന് കാണാൻ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ്.
4: വല്ലന്തിരുത്താ, വലിയ വല്ലന്തിരുത്താണ്. മോൻ പറഞ്ഞ കാണിച്ചത്.
3: എവിടെയാണ് പ്ലേസ് ഒന്നും കൂടെ പറയൂ.
4: വലിയ വല്ലന്തിരുത്ത്, ചേന്നമംഗലം.
3: ചേന്നമംഗലം, ആ കൈത്തറിയുടെ മെയിൻ പ്ലേസ്.
4: കൈത്തറിയല്ല, ഇത് ഖാദിയാണ്.
3: ഇത് ഖാദിയുടെയാണ്. ആ കൈത്തറി, ഖാദി എല്ലാം ഏകദേശം ചേന്നമംഗലം അല്ലേ, ആ ഒരു പ്രദേശത്തുണ്ടല്ലോ.
4: കൈകൊണ്ട് എടുക്കണതാണ് കൈത്തറി.
3: കൈത്തറി
4: ഇതും അങ്ങനെ തന്നെ കൈകൊണ്ട് എടുക്കണേന്ന്.
3: ഓ,
4: എനിക്ക് രണ്ട് കൂട്ടുകാരുണ്ട്, ഒന്ന് ഷീബ, അവള് നെയ്ത്തുവരെ കൊണ്ട് വെച്ചേക്കണേന്ന് റേഡിയോ. ഞാനും നെയ്ത്തുവരെ കൊണ്ട് വെച്ചേക്കണേന്ന്. ഒരു ഒരാളും കൂടെ ഉണ്ട്, ഷൈന. അവള് പാവക്കാടാണ്. അവള് കേക്കണുണ്ടാവൂല, അവളുടെ പാവ് തീർന്നു കിടക്കണെങ്കിൽ അടുത്ത പാവ് കയറണം.
3: ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെയാണ് സാരിയൊക്കെ നെയ്യുന്നവരല്ലേ?
4: സാരിയൊക്കെ.
3: എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ, നിങ്ങളുടെ ഒക്കെ ഹാർഡ് വർക്കാണ് ഞങ്ങള് കൊടുത്തോണ്ട് നടക്കുന്നത്.
4: കേരള സാരി, അമ്പലത്തിലൊക്കെ പോണ സാരി.
3: ആ പിന്നെ
4: കഴിഞ്ഞ ഓണത്തിന് ഞാൻ അതാണ് നെയ്തത്, കേരള സാരി. അത് ഓർഡർ അനുസരിച്ച് നമ്മൾ നെയ്യണം.
3: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
4: ഇന്ന് പാട്ട് വേണ്ടത് അമ്പലനട കൃഷ്ണ, ഈ ഗുരുവായൂർ അമ്പലനടയില്.

0: കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുള്ള പാട്ടില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
1: ഓക്കേ,
0: പിന്നെ
1: പാടുവോ?
0: പിന്നെ
1: പാടുന്ന ആളാണോ?
0: പാടില്ല മോനെ, പാടൊന്നുമില്ല.
1: പാടുന്നില്ല, പാട്ട് ഇഷ്ടമാണ് അല്ലേ?
0: പിന്നെ ഉണ്ടല്ലോ മോനെ,
1: ആ,
0: എനിക്ക് രണ്ട് പിള്ളേരാണ്, രണ്ട് മക്കളാണ്.
1: അവന്റെ പേര് പറഞ്ഞോ.
0: മോന്റെ പേര് ടീനു, മോളുടെ പേര് ടിറ്റു.
1: ഓ,
0: അവളെ കോട്ടയത്ത് കൊടുത്തേക്കണ. അവൾക്ക് രണ്ട് പിള്ളേരുണ്ട്, ശിവഗാമി, ഗോവർദ്ധൻ. എന്റെ
1: ഓക്കേ.
0: മോനി ഒരാളുണ്ട്, നന്ദികേശ്. പിന്നെ എന്റെ ഹസ്ബൻഡ് തൃശ്ശൂരാണ് പണിക്ക് പോണത്, കട്ടളയും ജനലിന്റെ ഒക്കെ പണിയാണ്.
1: ഓ,
0: പിന്നെ എന്റെ മോള് കൃഷ്ണപ്രിയ, മോന്റെ ഭാര്യയാണ്.
1: ഓക്കേ,
0: കാര്യങ്ങള്
1: അപ്പൊ എന്തായാലും എല്ലാവരും അന്വേഷണം പറയണം.
0: എന്റെ കൂട്ടുകാരത്തി ഷീബക്ക് ഒരു പ്രത്യേക
1: ഷീബക്ക് പ്രത്യേകം ഹായ് ഷീബ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് എന്തായാലും അജിത വിളിച്ചതും കിട്ടിയതും ഒക്കെ. അത് ശരിയാട്ടോ. ഈ കുത്തി ഇരുന്ന് നെയ്യുന്നതിന്റെ ഇടയിലൊക്കെ എത്ര പ്രാവശ്യം ചായ കുടിക്കും? അതും കൂടെ ഒന്നും ചോദിച്ചോട്ടെ. ഒരു ദിവസം
0: ഞാനത് എപ്പോഴും ഓർക്കുമ്പോ ചായയുടെ കാര്യം പറയുമ്പോ ഞാൻ ചായ ഇത്തിരി കൂടുതൽ കുടിക്കും മോനെ.
1: ആണോ, എത്ര പ്രാവശ്യം കുടിക്കും ഒരു ദിവസം?
0: രണ്ടു മൂന്നാല് പ്രാവശ്യം കുടിക്കും.
1: ആണല്ലേ,
0: നോക്കും. ആ, ഒത്തിരി ഒത്തിരി കുടിക്കും ചായ.
1: ഓ, ചായ പ്രിയാണ്. ചായ കുടിക്കൂലേ? ഞാൻ അങ്ങനെ ഒരാളെയാണ് നോക്കിയിരുന്നത്, ഇന്നത്തെ ഇന്റർനാഷണൽ ടീ ഡേയിൽ അങ്ങനെ ഒരാളെ കിട്ടുമെന്ന്. ഓക്കേ, അപ്പൊ ഇന്നത്തെ ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഷീബ ചേച്ചിക്കും പിന്നെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചതില്. എല്ലാ നെയ്യുന്നവർക്ക് വേണ്ടിയും ഇങ്ങനെ നമ്മളെ കേട്ടുകൊണ്ട് കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഇതാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.

0: गोल संपूर्ण जीवन के विकास का होना चाहिए।
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആവുന്നു. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, കോൾ എന്തോ ഡ്രോപ്പ്. ആ നമസ്കാരം, ഞാൻ ഇങ്ങനെ കോൾ ഡ്രോപ്പ് ആയോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ആരാണിത്? അനീഷ്, എവിടെ നിന്നാ? ആ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്നാണ്. ആ എന്റെ വീട് അവിടെ തന്നെയാണ്. പട്ടിമുറ്റത്ത് എവിടെയാട്ടാ? ചെങ്ങര കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് പാട്ടാ വേണ്ടെന്ന് ആദ്യം പറഞ്ഞോ. പാട്ടൊന്നും നോക്കിയില്ല. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് ഇട്ടു തന്നാ മതി. അമ്മോ, 80-90 കാലഘട്ടത്തിലെ പാട്ട് പറയുവാണെങ്കിൽ ഇട്ടുതരാം. പെട്ടെന്ന് പറയുമ്പോ മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
4: എനിക്ക് വീട്ടില് പെങ്ങളും ഞാനും അച്ഛനും. പെങ്ങളെ കൊടുക്കാൻ.
3: ഓക്കെ, കൊടുത്തോ കൊടുത്തോ.
4: വേണ്ടെന്ന്
3: പറഞ്ഞോ, നാണമാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്?
4: നല്ല വിശേഷം.
3: ചായ ഒക്കെ കുടിക്കുന്ന ആളാണോ? എത്ര പ്രാവശ്യം ചായ കുടിക്കും ഒരു ദിവസം?
4: ചായ
3: കട്ടൻ ചായയുടെ ആളാണ്. എത്ര പ്രാവശ്യം കുടിക്കും ഒരു ദിവസം? നല്ലൊരു പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരട്ടെ. ഇത് ആർക്ക് വേണ്ടിയാ ഈ പാട്ട്? പൂമാനമേ, പൂമാനമേ പാട്ടാണ് ഇടാൻ പോകുന്നത്. ഇഷ്ടല്ലേ പാട്ട്? നല്ല പാട്ടല്ലേ. ഇത് ആർക്ക് വേണ്ടിയാ ഈ പാട്ട്? ഡെഡിക്കേഷൻ എല്ലാവർക്കും വേണ്ടി ഇരിക്കട്ടെ. ഓക്കെ, ബൈ. വിളിച്ചേല്.
4: ഓക്കെ.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. അതിനുശേഷം യുവർ ചോയ്സ് തുടരുന്നതായിരിക്കും. യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി FM Rainbow 107.5. Musically yours.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അഞ്ച് രാജ്യങ്ങളിലെ ആറ് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി.

0: പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ ഒരു വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. June 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണി വരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. June 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ

0: യോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെയ്ക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is ironic that Pakistan, with its long-tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75,131-ലും നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23,626-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: Your choice. Your one-stop destination for finest music. Music. Your choice. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അങ്ങനെ സമയം 1 മണിയായി കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം ചോറൊക്കെ ഉണ്ണുന്നവരും ഫുഡ് കഴിക്കുന്നവരും എല്ലാം വിശന്ന് തുടങ്ങിയിരിക്കുന്ന സമയം. രാവിലെയൊക്കെ നേരത്തെ കഴിച്ചവർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന സമയമാണ്. എന്തായാലും ജോലിക്കാര് ജോലി സ്ഥലത്തൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ആവശ്യപ്പെടാം. 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും, നിങ്ങളുടെ പാട്ടുകൾ ചോദിക്കാം. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ നമ്മളിങ്ങനെ ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് തന്നെ എത്ര ചായ കിട്ടിയാലും കുടിക്കുന്നവരാണോ എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ച്, ചായ ഇഷ്ടമാണോ, എത്ര ടൈപ്പ് ചായകൾ കുടിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലൂടെയൊക്കെ കറങ്ങി നടന്ന് ചായ കുടിച്ചവരൊക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ സ്പെഷ്യൽ ടീസ് ഒക്കെ ടേസ്റ്റ് ചെയ്തവരും ഒക്കെ എന്നെ വിളിച്ചോളൂ കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്? ഷഹീബ. എന്തൊക്കെയാണ് വിശേഷം?
3: നല്ല വിശേഷം.
2: ഷഹീബ, ഇന്നാളും വിളിച്ചപ്പോ നമുക്ക് കിട്ടിന്ന് തോന്നല്ലേ? അതെ അതെ, അതാണ് എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. സുഖാണോ? അതെ അതെ അതെ. എന്തൊക്കെയാ ഇന്ന് വിശേഷങ്ങള്? സുഖാണോ? അവിടെ മഴയൊക്കെ കിട്ടിയോ?
3: ഇവിടെ നല്ല വെയിൽ കിട്ടി,
2: മഴ കുറവാണ്.

0: അല്ലേ, മഴ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മഴ വരുന്നുണ്ട്.
1: ആ അത് ശരിയാണ്, ഇന്നലേക്ക് ഇത്തിരി നേരിയതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് ഇപ്പൊ കുഴപ്പമില്ല.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഞാനും മോളും ഹസ്ബൻഡും.
0: ഓക്കെ, കുഞ്ഞിന്റെ പേരെന്താ?
1: ഹിബ ഫാത്തിമ.
0: ഏത് ക്ലാസ്സിലാ?
1: ഇപ്പൊ നാലിലോട്ടായി,
0: ഇനി നാലിലേക്ക് അല്ലേ. ഏത് സ്കൂളാ?
1: ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് തന്നെയാ.
0: ഏത് സ്കൂളാ? എവിടെയാ സ്ഥലം?
1: പഞ്ഞിപ്പിള്ളി.
0: ആഹാ, ഓക്കെ.
1: കേട്ടിട്ടുണ്ടോ?
0: ആ കേട്ടിട്ടുണ്ട്, വന്നിട്ടൊന്നുമില്ല, വഴിയൊന്നും
1: വഴിപാടില്ല. ശരിയാണ്.
0: അതെ, പിന്നെ ഇന്ന് ഏത് പാട്ടാ ഇപ്പൊ വേണ്ടേ?
1: നമുക്ക് ലാലേട്ടന്റെ ബർത്ത്ഡേ.
0: പിന്നെ ഇന്ന് നമ്മളെ ശ്രോതാക്കൾ മൊത്തം തകർത്തോണ്ടിരിക്കാണ്.
1: എനിക്കും ഇഷ്ടം ലാലേട്ടന്റെ സിനിമകളാണ്, ഒരുപാട് ഇഷ്ടം.
0: ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഏതാണ് ലാലേട്ടന്റെ?
1: ലാലേട്ടന്റെ കണ്ടേക്കുന്നത് കൊറേ, ഒരുപാട് പാഠങ്ങളെ കണ്ടു.
0: അല്ല, ഏറ്റവും കൂടുതൽ ഒരു സിനിമ ചിലപ്പോ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ പറയാണ്. ഏത് സിനിമയാ?
1: പക്ഷേ.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഏത് സിനിമയാ?
1: പിന്നെ ഉള്ളടക്കം.
0: ആ ഓ,
1: ഗാന്ധിനഗർ സെക്കൻഡറി.
0: അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ സിനിമയും പറയേണ്ട വരും അല്ലേ. അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞു? ഏത് സിനിമയിലെ പാട്ടാണ്? ഏതാ?
1: യുവജനോത്സവത്തിലെ പാട്ടുണ്ടാ?
0: യുവജനോത്സവം ഞാൻ നോക്കട്ടെ കേട്ടോ.
1: പാടാം, നമുക്ക് പാടാം.
0: അത് പാടുവോ? കേൾക്കോളൂ. ഓക്കെ, യുവജനോത്സവത്തിലെ പാടാൻ നമുക്ക് പാടാൻ ഉണ്ടല്ലോ. അതാണോ ഇന്ന് വേണ്ട പാട്ട്? ഇല്ല, കിട്ടി. ഇതേ പാടാൻ നമുക്ക് പാടാൻ ഞങ്ങൾ എടുത്ത് വെച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് എത്ര ചായ കുടിക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്നു. ഷഹീബ എത്ര ചായ കുടിക്കും ഒരു ദിവസം?
1: പരമാവധി ചായ എത്ര കിട്ടിയാലും മാറ്റി വെക്കൂല.
0: എത്ര കിട്ടിയാലും കുടിക്കും? അത്ര ഇഷ്ടമുള്ള ആളാണ്. പാൽ ചായയാണോ കട്ടൻ ചായയാണോ?
1: കൂടുതലും കട്ടൻ ചായയിലാണ്.
0: ആഹാ, അതാണ് ഇഷ്ടം. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോ?
1: ഞാനങ്ങനെ ടിപ്സ് ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല.
0: അല്ല, എന്നാലും രുചിയുള്ള ചായ എങ്ങനെ ഉണ്ടാക്കും? ചിലരാണെങ്കിൽ കട്ടൻ ചായ ആണെങ്കിൽ പോലും ഉണ്ടാക്കിയ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ചിലരൊരു കട്ടൻ ചായ എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു കൊടുക്കാനുണ്ടോ?
1: ഞാൻ
0: അടിപൊളി. അതിന്റെ റെസിപ്പി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വേഗം പറഞ്ഞേ.
1: അതെ, ഞാൻ ഒന്ന് പോയിക്കുണ്ടാക്കി വീട്ടിൽ പോയി പിന്നെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇവിടെ വീട്ടിൽ വന്ന് ഉണ്ടാക്കി നോക്കുമ്പോ കൊള്ള, അടിപൊളി.
0: എന്നിട്ട് പറഞ്ഞു കൊടുക്ക എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന്.
1: പറഞ്ഞു
0: കൊടുത്ത അവരും ഉണ്ടാക്കി കുടിക്കട്ടെ. ഇത്രയും നല്ല ഔഷധ ഗുണമുള്ള ചായ വേറെ ഇല്ലാന്നാ പറയുന്നത്, ശംഖുപുഷ്പത്തിന്റെ ചായ.
1: പണിയൊന്നുമില്ല ശംഖുപുഷ്പത്തിന്റെ ചായക്ക്.
0: എന്താ പറ
1: നല്ല വെള്ളം, നല്ല വെട്ടിത്തെളിച്ച വെള്ളത്തിലിട്ട് ഒരു ഇതള് പൂവിട്ടാ മതി ശംഖുപുഷ്പത്തിന്റെ.
0: നല്ല നീല കളറിലുള്ള ചായ കിട്ടും. അതില് മധുരം ഇട്ടിട്ടോ മധുരം ഇടാതെയോ നമുക്ക് കുടിക്കാം. ഇനി അഥവാ ആ ഇതിന് നീല കളറാണെങ്കിൽ ഇനി അതിനകത്തേക്ക് അതിന്റെ നീല കളർ മാറി നല്ല വയലറ്റ് കളർ വരാനായിട്ട് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചാ മതി. നല്ല കിടിലും കളറ്. എനിക്ക് ആ രണ്ട് കളറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള ചായയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് താങ്ക്സ്. അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിയായിരുന്നു ഡെഡിക്കേഷൻ?
1: കേട്ടോണ്ടിരിക്കണ എല്ലാവർക്കും. പിന്നെ
0: സ്പെഷ്യൽ നമ്മുടെ ലാലേട്ടന്. ഓ, താങ്ക് യു താങ്ക് യു. ലാലേട്ടൻ അല്ലേ സ്പെഷ്യൽ?
1: ഓക്കെ,
0: അപ്പൊ വൺസ് അഗൈൻ ഒരിക്കൽ കൂടി ലാലേട്ടന് ബർത്ത്ഡേ ആശംസകൾ. ഓക്കെ ഷഹീബ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: आकाशवाणी FM रेनबो 107.5 म्यूजिकली योर्स।
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് പ്ലേ ചെയ്യാനായിട്ട് കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ. എന്നെ വിളിക്കേണ്ട നമ്പർ ഒരൊന്നും കൂടെ പറഞ്ഞു തന്നെ കേട്ടോ. 0484242 8101 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി.

0: ആണ്. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ്
1: ഇത് റൂത്ത്
0: ആഫ്റ്റർനൂൺ.
1: ആണ്, റൂത്ത് പേര്.
0: റൂത്ത്,
1: ബംഗലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആഹാ, ഫസ്റ്റ് ടൈം വിളിക്കുവാണോ?
1: ഫസ്റ്റ് ടൈം ആണ്, ലാസ്റ്റ് ടൈം ട്രൈ ചെയ്ത് കിട്ടിയില്ല.
0: ആ,
1: അപ്പൊ
0: റൂത്ത്
1: ഇന്ന്
0: അല്ലേ?
1: ട്രൈ
0: നല്ല
1: ചെയ്ത്
0: പേര്.
1: വന്നിരിക്കുകയാണ്. ആ, അതൊരു ബിബ്ലിക്കൽ നെയിം ആണ്.
0: എനിക്കറിയാം, എനിക്കറിയാം, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു റൂത്ത്. ഇപ്പൊ ആളെ കാണുമാനില്ല, എവിടെയാണാവോ.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്നും പ്രോഗ്രാം കേൾക്കാറുണ്ട്, പക്ഷെ ട്രൈ ചെയ്യുമ്പോ കിട്ടാറില്ല എന്ന് മാത്രം.
0: ഓ,
1: കേട്ടുകൊണ്ട് കൂടെയുണ്ട്.
0: ഓ, സന്തോഷം സന്തോഷം. എവിടെ വീട്? കൊടുങ്ങല്ലൂർ അല്ലേ?
1: ആ, കൊടുങ്ങല്ലൂർ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: ഹസ്തും ഒരു മോനും.
0: ഓക്കെ, അവരൊക്കെ എവിടെയാണ് ഇപ്പോ? ജോലിക്കൊക്കെ പോയേക്കുവാണോ?
1: ഇല്ല, മോൻ ചെറുതാ, 7-ലേക്ക്, ഇനി
0: ആ
1: 7-ാം ക്ലാസ്സിലോട്ട്.
0: അത്രേ ഉള്ളൂ.
1: ആ, ഹസ്ബൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്.
0: എവിടെയാണ്? കൺസ്ട്രക്ഷൻ ഫീൽഡ്.
1: കൺസ്ട്രക്ഷൻ ബിൽഡിംഗ്.
0: ഓക്കെ ഓക്കെ. എറണാകുളം ആണോ അതെയോ അവിടെ തന്നെ
1: അല്ല,
0: കൊടുങ്ങല്ലൂര്?
1: ഇവിടെ കൊടുങ്ങല്ലൂർ തന്നെ.
0: ആ ഹാ ഹാ. അപ്പൊ വീട്ടിലിരുന്ന് എന്തൊക്കെയാണ് പരിപാടി? റൂത്ത് എന്ത് ചെയ്യുന്നു?
1: ഞാന് ആക്ച്വലി ഒരു എന്താ മിഷണറി ആണ്.
0: ആ, അടിപൊളി. അപ്പൊ ബിബ്ലിക്കൽ നെയിം മാത്രല്ല.
1: അതെ അതെ, മിഷണറി പ്രവർത്തനങ്ങളും ഉണ്ട്.
0: വെരി ഗുഡ്.
1: അങ്ങനെ കാര്യം
0: കൊറേ നാള് കൂടിയാണ് അങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നത്.
1: ഓ,
0: അപ്പൊ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞോ അതെയോ നടന്നുകൊണ്ടിരിക്കുന്നോ?
1: നടന്നുകൊണ്ടിരിക്കുന്നു.
0: ഓക്കെ, ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ
1: അങ്ങനെ
0: മിഷണറി?
1: ഉണ്ട്, ചർച്ച് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്.
0: ആ ഹാ ഹാ. ഓക്കെ,
1: കൊടുങ്ങല്ലൂർ തന്നെ. ആ, അതെ അതെ.
0: ഇന്ന് ഏതാണ് അപ്പൊ പാട്ട് വേണ്ടത്?
1: എനിക്ക് ഇസബെല്ല മൂവിയിലെ നിൽപ്പു നീ ജനിമതികൾക്കരികെ എന്നുള്ള പാട്ട് വേണം.
0: ഇസബെല്ല അല്ലേ?
1: ആ, ഇസബെല്ല
0: പഴയ മൂവി അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: ഇസബെല്ല. എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
1: എനിക്ക് പഴയ സോങ്സ് നല്ല ഇഷ്ടമാണ്.
0: ആഹാ.
1: അപ്പൊ ഈ പാട്ട് കുറച്ചു നാളായി കേട്ടിട്ടില്ല.
0: എന്താണ് ആ പാട്ടിന്റെ പേര്?
1: നിൽപ്പു നീ ജനിമൃതികൾക്കരികെ.
0: അതിന്റെ സ്റ്റാർട്ടിങ് അത് തന്നെയാണോ?
1: ഇസബെല്ല എന്നുള്ള അതാണ്.
0: അതാണ് സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ?
1: അതെ അതെ.
0: ആ, ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു മറ്റേത് നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല. ഓക്കെ, കിട്ടി കിട്ടി കിട്ടി കിട്ടി. അപ്പൊ പഴയ പാട്ടിന്റെ ആരാധികയാണ് അല്ലേ?
1: അതെ അതെ.
0: പാട്ട് പാടൂ? ഇല്ല, നിർബന്ധിക്കരുതെന്ന് അല്ലേ? അപ്പൊ ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ചായ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഒത്തിരി ഇഷ്ടമാണ്.
1: ആ, ഒത്തിരി ഇഷ്ടമെന്നല്ല, ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന ചായ ഞാൻ കേട്ടു ലാസ്റ്റ് കോളറിന്റെ. ഞാൻ ഉണ്ടാക്കുന്ന ചായ മല്ലിയില്ലേ, നമ്മുടെ പച്ചമല്ലി, അത് ചതച്ച് ഇടും ചായ വെക്കും. അതൊരു 5 മിനിറ്റ് തിളപ്പിക്കും.
0: ഓക്കെ.
1: എന്നിട്ട് അതില് അല്പം ചായയില ഇട്ടിട്ട് എടുക്കും. എന്നിട്ട് പഞ്ചസാര അല്ല, ശർക്കര കൂട്ടി ചായ ആയിട്ട് കുടിക്കും.
0: അടിപൊളി, കൊള്ളാലോ. അതായത് കട്ടൻ ചായയാണ്?
1: കട്ടൻ ചായയാണ്. ഞാൻ പാല് യൂസ് ചെയ്യാറില്ല.
0: ഓക്കെ,
1: കട്ടൻ ചായയാണ്, പഞ്ചസാര യൂസ് ചെയ്യും.
0: അപ്പൊ മല്ലി മല്ലി പൊടിച്ചങ്ങനെ വെക്കത്തില്ല, ആ സമയത്ത് അപ്പൊ തന്നെ ഇടിച്ചെടുക്കുള്ളൂ.
1: അതെ, മല്ലി പൊടിയല്ല, ചതച്ചെടുക്കണം.
0: ഓക്കെ ഓക്കെ. അപ്പൊ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ?
1: നല്ല മണമായിരിക്കും.
0: പച്ചമല്ലി ചതച്ചെടുത്ത് നല്ല തിളപ്പിച്ചെടുക്കുക അല്ലേ?
1: അതെ അതെ.
0: പിന്നെ അതിനകത്തേക്ക് ശർക്കര കൂടി ചേർക്കുക.
1: ആ, ശർക്കര ചേർത്താണ് അത് കുടിക്കേണ്ടത്.
0: ഓ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ചായ കുടിച്ചിട്ടില്ല. താങ്ക് യു ഫോർ യുവർ റെസിപ്പി. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എനിക്ക് തോന്നുന്നു മല്ലി ആയതുകൊണ്ട് വയറിനൊക്കെ നല്ലതാണ് അല്ലേ?
1: നല്ലതാണ് നല്ലതാണ്. ഞാൻ അതിന്റെ കൂടെ അല്പം ഇഞ്ചി കൂടെ ചേർക്കും.
0: ആഹാ, അപ്പൊ വയറിന് കുറച്ചും കൂടെ നല്ലതാണ്. ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി എല്ലാത്തിനും നല്ലതാണ്.
1: അതെ അതെ.
0: ഓ, അപ്പൊ എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ റൂത്ത്. അപ്പൊ എന്തായാലും സന്തോഷം റൂത്തിന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞാല്. വീണ്ടും ഇതുപോലെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ വിളിക്കുക, എല്ലാവരും അന്വേഷണം പറയാം
1: കേട്ടോ.
0: ഓക്കെ, ബൈ. ഇതാ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ബൈ.

is Rainbow FM 107.5. Non-stop music, non-stop entertainment. വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കാണ്. യുവർ ചോയ്സിന്റെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ. നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ടീസൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന് സ്പെഷ്യൽ ടീകളുടെ ഫ്ലേവേഴ്സൊക്കെ നോക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറേ പേര് നമുക്ക് നല്ല നല്ല പുതിയ ചായയുടെ റെസിപ്പികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ പരീക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ വേഗം വിളിച്ചോ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484248101 എന്ന നമ്പറിലേക്ക് വിളിക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കട്ടെ. ഹലോ. ഹലോ, നമസ്കാരം. ഇതാരാണ്? ഗൗരി. എവിടെ നിന്നാ വിളിക്കുന്നേ? കേട്ടില്ല. നെട്ടൂരിൽ നിന്നാണ്. ഓക്കെ, ഏത് ക്ലാസ്സിലേക്കാ ഇനി? ഏത് ക്ലാസ്സിലേക്കാ? ആറിലേക്കാണ്. എന്തൊക്കെയാണ് വിശേഷം? ആ, ഇനി എന്നാ പോകുന്നേ ക്ലാസ്സിലേക്ക്? എന്നാ തുറക്കുന്നേ? റെഡിയാണോ പോകാനായിട്ട്? റെഡിയാണോ സ്കൂളിലേക്ക് പോകാനായിട്ട്? അതോ അവധി തന്നെ മതിയോ? റെഡിയാണ്. മടുത്തോ? 2 മാസം ഇല്ല. അവധി കിട്ടിയാ ഇനിയും വേണം. എന്നാലും സ്കൂളിൽ പോകണം അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ?

0: സംസാരിക്കണം.
1: അനിയത്തി കൈ കൊടുക്കുക. അനിയത്തി കുഞ്ഞു പാവയാണോ? വായാറ്റു വെക്കാലോ. പേരെന്താ? നിവ. അടബൊമ്മലി ഓൾറെഡി ഞങ്ങള് വെച്ചല്ലോ. വേറെ പാട്ടുണ്ടോ? വാനില ചെടിയാണോ പിന്നെ ഇഷ്ടം? ഓ, കുഞ്ഞുവാവ സംസാരിച്ചിട്ട് ഓടിയോ? ഏ, ഹലോ, അന്ന് അനിയനും കൊടുക്ക്. ഹലോ, ഇത് ആരോ? ഇത് ആ സുഖാണോ? ആ, ഞാൻ വാഴയിലെ പാട്ട് വെച്ച് തന്നാ ഡാൻസ് കളിക്കോ? ആ, വാഴയിലെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഡാൻസ് കളിക്കോ? ആ, ഡാൻസ് കളിക്കണം കേട്ടോ. അപ്പൊ വാനില ചെടിയെ വെച്ച് തരാം കേട്ടോ. ഓക്കെ, എല്ലാരും. അമ്മയുടെ പേരെന്താ? അശ്വതി. ഓക്കെ, അപ്പൊ എല്ലാരും അന്വേഷണം പറയണം കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ, ഓക്കെ ഓക്കെ. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരെന്താ ഗൗരി? ആ, അച്ഛനും അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. സ്കൂളിലെ ഫ്രണ്ട്സ്? സ്കൂളിലെ ഫ്രണ്ട്സോ? അവരെ അന്വേഷണം പറയണം കേട്ടോ. ബെസ്റ്റ് ടീച്ചർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? ഓക്കെ, അന്വേഷണം പറയണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് വാഴറ്റൂല് പാട്ട് വെക്കട്ടെ. ഡാൻസ് കളിക്കണം, ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, അപ്പൊ അതാ പാട്ട് വരുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, ബൈ.
0: ഓക്കെ, ബൈ.

0: ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആവുമ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണമെങ്കിൽ ദാ വിളിച്ചാൽ മതി. 0484242801 എന്ന നമ്പറിലേക്ക് കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
4: ഹലോ
3: നമസ്കാരം, ഇതാരാണ്?
4: സിന്ധു.
3: സിന്ധു എവിടെ നിന്നാ? എന്തോ
4: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു കേട്ടപ്പോ വിളിച്ചതാ മോനെ.
3: ചായപ്രിയാണോ?
4: ചായപ്രിയാണ്. അങ്ങനെ ഒരു ഓഫീസിൽ 10-30 പേർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും.
3: ഓ, എല്ലാ ദിവസവും ഇഷ്ടം പോലെ ചായ വിതരണം ചെയ്യുന്ന ആളാണ് അല്ലേ?
4: ചായ വിത്തൗട്ട് ചായ, വിത്തൗട്ട് കാപ്പി, പാൽ ചായ, പാൽ കോഫി, ചിപ്സ്, കാപ്പി, കട്ടൻ ചായ, അങ്ങനെ വേണ്ടത്ര ചായ ചോദിക്കുന്നു ഞാൻ കൊടുക്കും.
3: ഓ, ഇതിന്റെ കൂടെ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പരീക്ഷണ ചായകളും കൂടെ ഉണ്ടാക്കാറുണ്ടോ?
4: അതൊന്നും ഉണ്ടാക്കില്ല. ഞാന് ഒരുപാട് ചായ കുടിക്കും. വെളുപ്പിന് 5 മണിക്ക് കഴിയുമ്പോൾ ചായ കുടിക്കും. ആർക്കൊക്കെ ചേട്ടൻ എണിക്കുമ്പോ ചേട്ടൻ ചായ ഇട്ട് കൊടുക്കും. മോളെ എണിക്കുമ്പോ 7 മണി അപ്പൊ ചായ ഇട്ട് കൊടുക്കുമ്പോ അവർക്ക് ചോദിക്കും. ഓഫീസിലൊക്കെ ചായ ഇട്ട് കൊടുക്കുമ്പോ അപ്പഴും കുടിക്കും. ഓഫീസിലൊരു ചായ പ്രാന്തനുണ്ട്. ഞങ്ങളുടെ ട്രാവൽസ് ആണ് മോളെ.
3: ഓ,
4: അപ്പൊ അവരിങ്ങനെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കണായിട്ടല്ല. അപ്പൊ കാശ്മീരിൽ ചായപ്പൊടി, ചായലുള്ള ചായപ്പൊടി ഇതൊക്കെ
3: കൊണ്ടുവരും.
4: അപ്പൊ കുടിക്കാന്ന്
3: പറയൂല്ലേ?
4: എനിക്ക് എന്തോ നമ്മുടെ ചായ വേറൊന്നും
3: ഇഷ്ടാവില്ല. നമ്മുടെ ചായയുടെ രുചിയാണ് ഇഷ്ടം.
4: ഓഫീസിൽ വാങ്ങണേ ഗ്രൂപ്പ് ഉണ്ട്. അതേ വാങ്ങാറുള്ളൂ. വേറെ എനിക്ക് ഇഷ്ടമല്ല പറയുന്ന ചായ കുടിക്ക. എല്ലാവർക്കും ഞാൻ വെച്ചു കൊടുക്കും.
3: അപ്പൊ ഈ ചായകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ സമയത്ത് പറയുമ്പോ ഇങ്ങനെ ഓർത്തിരിക്കാൻ വലിയ പാടല്ലേ?
4: അത് ആദ്യം സാറിന് മാഡത്തിന് ചായ പട്ടണ
3: കഴിഞ്ഞ്
4: കാപ്പിക്കാരുടെ ട്രിപ്പ് വരും. കാപ്പി വെച്ചപ്പോ ചായക്കാരുടെ ട്രിപ്പ് ഇത്തിരി കട്ടൻ ചായ എന്ന് പറയും.
3: അപ്പൊ അത് ഇട്ട് കൊടുക്കും.
4: പറയും ഇത് ഇട്ട് കൊടുക്കേണ്ട ചെയ്യും.
3: അപ്പൊ ഉച്ചവരെ ഉള്ള ജോലി
4: ഇല്ല. 4 മണിയുണ്ട്. 4 മണിക്ക് ചായ ഇട്ട് കൊടുത്ത് വേണം പോകാൻ. മോനെ മോളെ കൊണ്ട് ഹോസ്റ്റലിൽ പോണം.
3: ഓക്കെ. വീട് എവിടെയാ?
4: എന്റെ വീട് വൈറ്റില്ല.
3: നമ്മള് സംസാരിച്ചിട്ടുണ്ട് ചായയുടെ കാര്യം തന്നെ. നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
4: ഇന്ന് ചായ കുടിക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ലൊരു ചായപ്പാട്ട്.
3: നല്ലൊരു
4: ഡെഡിക്കേഷൻ ചെയ്യണം. ആണോ ചായ പ്രിയ?
3: ആണോ? അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടങ്ങ് പ്ലേ ചെയ്തേക്കാം.
4: എല്ലാവർക്കും വേണ്ടി
3: നല്ലൊരു പാട്ട്. ഓക്കെ സിന്ധു ചേച്ചി, ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് തിരിയാത്ത കൂട്ട്.
3: തിരിച്ചെത്താം, കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 എഫ്എം റെയിൻബോയിൽ. യു ആർ ചോയ്സ് ആണ്, കൂടെ ഉണ്ട് ഞാൻ ജ്വൽ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. ആരാണ്? മേഴ്സി ചേച്ചി. എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടിൽ ഭർത്താവുണ്ട്, മകളുണ്ട്, മരുമകളുണ്ട്, ഒരു കുഞ്ഞുണ്ട്.
3: കുഞ്ഞിന്റെ പേരെന്താ?
4: കുഞ്ഞിന്റെ പേര് ഇഹാൻ.
3: ഇഹാൻ, ഇഹാന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ, ഇപ്പൊ കേട്ടു, ഇപ്പൊ കേട്ടു. എത്ര വയസ്സുണ്ട്?
4: അവന് 4 വയസ്സായി.
3: ഓക്കെ.
4: പിന്നെ മകളുണ്ട്, മകൾക്ക് 3 ആൺപിള്ളേരാണ്. അപ്പൊ അവളുടെ മൂത്ത കുട്ടി ഇവിടെ ഉണ്ട്.
3: ഓ, അവധിയായിട്ട് വന്നതാണ്.
4: 10 ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നേക്കണം.
3: ഓക്കെ. 10 ക്ലാസിന്റെ ഇത്തവണ എഴുതിയതാണോ? നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടോ?
4: അത്യാവശ്യം.
3: അന്വേഷണം പറഞ്ഞേക്ക്. മാക്സിമം പരിശ്രമിച്ച് മേടിച്ചതല്ലേ, അപ്പൊ നമ്മൾ ഇനി അക്സെപ്റ്റ് ചെയ്യാ അല്ലേ? പിന്നെ ഹലോ, ഹായ്, ഹലോ. ഓടി കളിച്ചോണ്ട് നടക്കായിരിക്കും അല്ലേ? പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
4: എന്റെ പേരക്കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി യേശുദാസ് പാട്. സിനിമ ഏതാണെന്ന് എനിക്കറിയില്ല. കണ്ണേ ഉറങ്ങുറങ്ങ്.
3: കണ്ണേ ഏത് സിനിമയാണെന്ന് അറിയില്ല അല്ലേ?
4: അയ്യോ, അതറിയില്ല. കണ്ണേ ഉറങ്ങുറങ്ങ് പൊന്നോ മനസ്സിനി ഉറങ്ങുറങ്ങുള്ള പാട്ടില്ലേ?
3: യെസ് യെസ്, ആ പാട്ട്. താലോലം, താലോലം സിനിമയിലെയാണ്.
4: സിനിമയുടെ എനിക്ക് അറിയില്ല. ഞാൻ അവന്റെ കുഞ്ഞിനവ ചെറുപ്പത്തിലെ ഉറക്കിരുന്നാണ് ഇഹാന. അപ്പൊ ആ പാട്ട്.
3: പാട്ട് പാടുന്ന ആളാണോ?
4: കൊഴപ്പില്ല, പാടുന്ന പാടില്ല. ഇപ്പൊ
3: മക്കളെ ഉറക്കാനൊക്കെ വേണ്ടി ഞാൻ പാടുന്നല്ലേ?
4: അതെ അതെ അതെ.
3: ഓക്കെ, അപ്പൊ ഈ പാട്ട്.

0: അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടായിരിക്കും.
1: അല്ല, കുഞ്ഞിനെയോ കുഞ്ഞിനെ ഉറക്കിരുന്ന പാട്ടാണ്. അതാണ് അവന്റെ അമ്മ മരുമക്ക് ജോലിയുണ്ടേ, അപ്പൊ അവനെ ഇട്ടിട്ട് പോണേ. അപ്പൊ പുള്ളിക്കാരി പോയിരുമ്പോ പകലും മുഴുവൻ ഞാനാണ് അവനെ നോക്കുന്നത്.
0: ഓ, അപ്പൊ ഈ പാട്ട് പാടിയാണ് ഉറക്കിക്കൊണ്ടിരുന്നത്.
1: അപ്പൊ
0: ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് ചായ കുടിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നു എല്ലാവരുടെ അടുത്തും. ചായ കുടിക്കുന്ന ആളാണോ? മാത്രം, അത്രേ ഉള്ളൂ. ലിമിറ്റ് ചെയ്ത കഴിക്കുന്നത്. എന്തെങ്കിലും സ്പെഷ്യൽ ടീ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ആളാണോ?
1: ഞങ്ങളുടെ വീട്ടിലെപ്പോഴും രാവിലെ ഇഞ്ചിയും തുളസിയിലയും ഇട്ടാ ചായ തിളപ്പിക്കണം.
0: ആ, ഇഞ്ചിയും തുളസിയല്ലേ?
1: അതെ അതെ അതെ, അത് കുറെ വർഷങ്ങളായി അത് സ്ഥിരമാണ്.
0: കട്ടൻ ചായ,
1: കട്ടൻ ചായ.
0: അതിന്റെ കൂടെ പഞ്ചസാരയാണോ അതോ ശർക്കരയാണോ?
1: പഞ്ചസാര.
0: പഞ്ചസാര, ഓക്കെ. അപ്പൊ എന്തായാലും അതും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് രാവിലെ തന്നെ.
1: അതെ അതെ,
0: ഓക്കെ. എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും കൊച്ചുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടിട്ട്, മേഴ്സി ചേച്ചിക്കും എല്ലാം വേണ്ടിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബൈ. ഓ, ആ പാട്ടല്ലേ? അതെ, ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: आकाशवाणी FM रेनबो 107.5 म्यूजिकली योर्स।
3: തിരിച്ചെത്താം. 1 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയി കഴിഞ്ഞു. യു ആർ ചോയ്സിന്റെ സമയമാണ്. അപ്പൊ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ യു ആർ ചോയ്സിന് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം എന്നെ വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242418101 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ
4: ഹലോ,
3: ഇതാരാണ്?
4: ഇത് രേഖയാണ്.
3: എവിടെ നിന്നാ?
4: നെറ്റൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
3: സുഖാണോ?
4: സുഖം.
3: ഓ, ഫുഡ് കഴിച്ചോ?
4: ഫുഡ് കഴിച്ചിട്ടില്ല. ഇതൊന്ന് കിട്ടിയിട്ട് ഫുഡ് കഴിക്കാനാണ്.
3: കിട്ടിയിട്ട് വേണോ? അയ്യോ, അപ്പൊ കൊറേ നേരമായിട്ട് ട്രൈ ചെയ്യാണ്.
4: പിന്നെ
3: അയ്യോടാ, ആരൊക്കെയുണ്ട്?
4: ഞങ്ങ ഇവിടെ പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരെ ഇത്തിരി മുമ്പ് വിളിച്ചായിരുന്നു.
3: ആണോ, അവന്റെ പേരെന്താ?
4: ഗൗരി വിളിച്ചില്ലേ?
3: ആ, ഗൗരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇന്ന് പാട്ടല്ല നിങ്ങൾ കൊണ്ടുപോവോ? പാട്ടല്ല നിങ്ങൾ കൊണ്ടുപോവോ?
4: കൊറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്
3: വിളിക്കുന്ന. അപ്പൊ ഗൗരി വിളിച്ചപ്പോ കിട്ടിയപ്പോ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പൊ ഇന്ന് എന്തായാലും ലോട്ടറി എടുത്ത് നോക്കിയോ, ചിലപ്പോ കിട്ടും. സാധാരണ വിളിച്ചിട്ട് കിട്ടാത്തവരാണ് ഏറ്റവും കൂടുതൽ. ഇതിപ്പോ ഒരു വീട്ടിലേക്ക് രണ്ടു പേർക്ക് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര അത്ഭുത.
4: സത്യം, ഞങ്ങൾ കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇന്നും എന്തായാലും ലോട്ടറി എടുക്കണം.
3: അത് തന്നെ. പിന്നെ എന്തൊക്കെയാ വിശേഷം? സുഖാണോ?
4: സുഖം.
3: പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
4: എനിക്ക് ജോണി വാക്കറിലെ
3: ശാന്തമീരാത്രി. ആ, എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
4: നല്ല രസമല്ലേ കേട്ടെ?
3: പിന്നെ നല്ല രസമാണ്. പാട്ട് പാടുന്ന ആളാണോ? പാട്ട് പാടുന്ന ആളാണോ?
4: പാട്ട് പാടുമെന്നില്ല അങ്ങനെ.
3: എന്നാലും ഈ പാട്ട് ഒത്തിരി ഒത്തിരി ആളുകൾ പാടി നടക്കുന്ന പാട്ടാണ് അല്ലേ, നമ്മളൊക്കെ അറിയാതെ. ശാന്തമീരാത്രിയിൽ അല്ലേ? ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ അറിയാതെ ഒന്ന് പാടി പോകുന്ന പാട്ടാ.
4: അത് കേൾക്കുമ്പോ നമുക്ക് അങ്ങോട്ട് എങ്ങനെയാണെങ്കിലും
3: അതാണ്. അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് ചായയെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു.
4: ചായ കുടിക്കാതെ ജീവിക്കാൻ പറ്റൂല.
3: അങ്ങനത്തെ ആളാണ് രേഖ ചേച്ചി.
4: എനിക്ക് ഒരു 2 ഗ്ലാസ് ചായ രാവിലെ കഴിക്കണം.
3: 2 ഗ്ലാസ് ഒറ്റ പ്രാവശ്യം കഴിക്കണം. അതായത് രാവിലെ ഒന്ന് കുടിക്കുന്നു, പിന്നെ വൈകുന്നേരം.
4: അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ.
3: ഓ, അതായത് ആദ്യം എഴുന്നേൽക്കുമ്പോ തന്നെ ഒന്ന്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്. എങ്ങനെയാണ്, എന്തെങ്കിലും സ്പെഷ്യൽ ടീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ?
4: അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഇവിടെ പിള്ളേർക്കൊന്നും അങ്ങനെയുള്ള.

0: ചില
1: അവരൊക്കെ ഒരു ചായ മാത്രമേ ഉള്ളൂ,
0: ഓ
1: രാവിലത്തെ ചായ മാത്രമേ ഉള്ളൂ,
0: ഓ
1: അല്ലാണ്ട് പിന്നെ ചായയുടെ പരിപാടിയൊന്നുമില്ല.
0: ഓക്കേ. അപ്പൊ എന്തായാലും ചായ കുടിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ചായ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാണ്ടോ?
1: പക്ഷെ എന്ത് ടിപ്പ് പറയാൻ,
0: ഈ ചായയിലേക്ക് എന്ത് പറയാന്ന്. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ, ചിലരെടുക്കുന്ന ചായക്ക് ഒരു പ്രത്യേക രുചിയാ അല്ലേ. ചില
1: ശരിയാണ്.
0: സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഒരിച്ചിരി എന്താ ഏലക്കായൊക്കെ ഇട്ട് ഒരു ചായയൊക്കെ തന്നു കഴിയുമ്പോൾ മനസ്സങ്ങ് നിറയും അല്ലേ. ഓക്കേ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് വരുന്നുണ്ട്, ആസ്വദിച്ചോളൂ. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, ഇതാ വരുന്നുണ്ട്.

0: musically yours. You are listening to Rainbow FM Kochi 107.5.
1: ഒരൊറ്റ പാട്ടിനും കൂടെ ഇനി സമയമുള്ളൂ. ഇനി ആരാണ് നമ്മുടെ നെക്സ്റ്റ് കോളർ എന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
2: ഹലോ നമസ്കാരം,
1: ഇതാരാണിത്?
2: ഓക്കെ,
1: എന്തൊക്കെയാണ് വിശേഷം? നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ആളല്ലേ? ആ, അതാണ്. എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? കുഞ്ഞുകുട്ടികളുടെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ യുവർ ചോയ്സിന്റെ ലാസ്റ്റ് കോളർ ആണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ? അത് ഏത് സിനിമയാണ്? തിരുവോണം. ഓക്കെ, എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം? എന്താണ്? ആഹാ, എന്നിട്ട് ഇന്ന് മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ. ഇട്ടില്ല, അതാണ് അവനവന്റെ കാര്യം വന്നപ്പോ മറന്നുപോയി. തിരുവോണം അല്ലെ ആ സിനിമയുടെ പേര്?
2: ഞാൻ പറയാനുള്ളത്,
1: ആണോ വൈഫിന്റെ പേരെന്താ?
2: ഗീത.
1: ഗീത തിരുവോണത്തിന് ഏത് പാട്ടാ?
2: എത്ര സുന്ദരി എത്ര പ്രിയങ്കരി.
1: ഓഹോ, അപ്പൊ വൈഫിന് വേണ്ടിയുള്ള പാട്ടാണിത്.
2: പിന്നെ ചെറിയ ചെറിയതാണ്ടോ, 41 കൊല്ലമായി,
1: അത്രേ ഉള്ളൂ. പിന്നെ വീട്ടില് മക്കളൊക്കെ?
2: മക്കള് ഇപ്പൊ രണ്ടാം മക്കളാണ്.
1: ആഹാ,
2: ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്.
1: ഓ,
2: സ്പേസ് മേക്കർ കമ്പനിയിൽ വർക്ക് ചെയ്യും.
1: ആഹാ ഹാ, അവിടെ കുട്ടീസിന് ശബ്ദം?
2: കുട്ടികള് രണ്ടു പേർക്ക്, രണ്ടു കുട്ടികളുണ്ട്.
1: അവരുണ്ട് വീട്ടില്?
2: രണ്ടാമത്തെ നേവൽ ആർക്കിടെക്ട് ആണ്.
1: ആഹാ,
2: വർക്ക്
1: ചെയ്യും. ഓ ശരി ശരി.
2: രണ്ടാം മക്കളും മൂത്ത ആൾക്ക് രണ്ട്
1: പെൺകുട്ടികളും. അപ്പൊ അടിപൊളിയായിരിക്കും അവിടെ, കളിക്കൂട്ടുകാരെല്ലാരും ഒരുമിച്ചുണ്ടല്ലോ. അപ്പൊ ചായ ഡേ ആയതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്ന ആളാണോ? സ്പെഷ്യൽ ടീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? രാവിലെയും വൈകിട്ടും. എന്തെങ്കിലും സ്പെഷ്യൽ ടീസ് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? ആ രാവിലെ. ഓ, അതാണ് അവിടുത്തെ സ്പെഷ്യൽ. ഏതെങ്കിലും രാജ്യങ്ങളിലോ ഏതെങ്കിലും സ്റ്റേറ്റുകളിലൊക്കെ പോയി സ്പെഷ്യൽ ടീസ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പുറത്തു പോയിട്ടില്ല, നമ്മളിവിടെയൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്. ഏതെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോ ഹസ്ബൻഡിനും വൈഫിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ദ ഡെഡിക്കേഷൻ ഈ പാട്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും റെയിൻബോയുടെയും വക വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ, ബൈ. ആ ഓക്കെ, വരും വരും.

0: தொடரும்.
1: No breaks, no boring. Just your favorite tracks.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യു ഡി എഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബി ജെ പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി ബി ബി ഗോപകുമാർ പത്രിക നൽകി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോംഗോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ഉച്ചകോടി മാറ്റിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ അധ്യാപക നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ അടുത്ത മാസം 3 വരെ നീട്ടി. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ വിവരങ്ങളിൽ 4, 5, 6 തീയതികളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇന്ത്യ എഐ മിഷനുമായി ചേർന്ന് 2 പ്രധാന എഐ ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്കും വിൽപ്പനയിൽ റെക്കോർഡ്. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് മറ്റന്നാൾ നറുക്കെടുപ്പ് നടക്കാനിരിക്കെ ഇതിനകം വിറ്റുതീർന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ നാളെ പുറത്തിറക്കും. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം.
2: ന്യൂസ് റെയിൻബോ. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിംഗ്. ദിസ് ഇസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. ഡിയേഴ്സ്, ഞങ്ങൾ വന്നു കഴിഞ്ഞു. ഇറ്റ്സ് മീ ആർ ജെ റീന,
2: ആർ ജെ ബിനു രാജീവ്.
1: യെസ്, അതാ ഞങ്ങൾ രണ്ടുപേരാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. 8 മണി വരെ ഓൺ ദ ഗോയിൽ ഞങ്ങളുണ്ട് കൂടെ.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: Hi, hello, dears. Good evening. This is Akashwani Kochi from Rainbow 107.5. Dears, ഞങ്ങൾ വന്നു കഴിഞ്ഞു. It's me, RJ റീന.
2: RJ ബിനു രാജീവ്.
1: യെസ്, അതാ ഞങ്ങൾ രണ്ടുപേരാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. 8 മണിവരെ ഓൺ ദ ഗോയിൽ ഞങ്ങളുണ്ട് കൂടെ.
2: കുറേ നല്ല വിശേഷങ്ങൾ, കുറേ നല്ല പാട്ടുകൾ, കുറെ ചോദ്യങ്ങൾ, എല്ലായിട്ടാണ്
1: ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് പല പ്രത്യേകതകളുണ്ടല്ലോ. എല്ലാ ദിവസവും ഓരോ പ്രത്യേകതകളാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞു പോലാം. ഒന്നാമത് ഇന്റർനാഷണൽ ടീ ഡേ ആണ്, ചായ പ്രേമികൾക്ക് ഉള്ള ഡേ ആണ്. പിന്നെ വേൾഡ് ഡേ ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഫോർ ഡയലോഗ് ആൻഡ് ഡെവലപ്മെന്റ്. യെസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, വേറെ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. യെസ്, ജസ്റ്റ് അത് മാത്രം പറഞ്ഞു
2: പോകാം. യെസ്,
1: എക്സ്പ്ലനേഷൻ പിന്നീട്. അപ്പൊ അങ്ങനെ ഒരു തിരമാണ്
2: മെയ് 21 എന്ന് പറയുന്നത്. നിസാര ഡേ അല്ല.
1: യെസ്, മാത്രമല്ല മോഹൻലാലിന്റെ ജന്മദിനം. യെസ്, ബർത്ത് ഡേ ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ദിവസമാണ്. ആ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറയാം. അപ്പൊ ഡിയസ് കേട്ടുകൊണ്ടിരിക്കുക. ദിസ് ഇസ് ആകാശവാണി
2: കൊച്ചി FM റെയിൻബോ 107.5.

0: This is Rainbow FM 107.5. Musically yours.
1: ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറയാന്ന് പറഞ്ഞു. നമ്മളൊരു ഇൻട്രോ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. May 21st എന്തൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് റീന ഒരു ഇൻട്രോ തന്നിട്ടുണ്ടായിരുന്നു.
2: അപ്പൊ എന്താണ് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ, പല പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത, ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാംസ്കാരിക വൈവിധ്യത്തിനായുള്ള ലോക സാംസ്കാരിക സംവാദ ദിനമാണെന്ന്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓക്കെ, അത് വേൾഡ് ഡേ ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഫോർ ഡയലോഗ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ,
1: ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ
2: സാംസ്കാരിക വൈവിധ്യം,
1: വൈവിധ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്, പല കൾച്ചറാണ്. കാരണം സൗത്ത് മുതൽ നോർത്ത് വരെ എന്തൊക്കെ വ്യത്യസ്തമായ കൾച്ചർ, അതിന്റെ എല്ലാം കൂടെ ഉള്ള ഒരു ആകത്തുക.
2: യെസ്, യുനെസ്കോയുടെ നേതൃത്വത്തിലാണ് ഈ ലോകമെമ്പാടും സാംസ്കാരിക വൈവിധ്യത്തെ ഇങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് എന്ന് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ,
1: അപ്പൊ May 21st ഒരു പ്രത്യേകത അതാണ്.
2: അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ, നാഷണൽ ആന്റി ടെററിസം ഡേ ആണ്. ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമാണ് അല്ലേ.
1: എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? രാജീവ് ഗാന്ധി,
2: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനം കൂടിയാണ്,
1: അനുബന്ധിച്ചുള്ള
2: ഒരു ദിനമാണ്. കാരണം ഈ ഒരു ഭീകരവാദത്തിനെതിരെ ജനങ്ങളിൽ അവബോധമൊക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഈ ഒരു ദിനം ആചരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. യെസ്, കൂടാതെ മറ്റൊരു ദിനം
1: ടീ അല്ലേ.
2: യെസ്,
1: ചായ ഡേ,
2: ഇന്റർനാഷണൽ ടീ ഡേ ആണ്. അപ്പൊ ടീ ഡേ കുറിച്ച് ഇന്ന് ഒരുപാട്
1: പറഞ്ഞിട്ടുണ്ടാവും.
2: നമ്മളൊക്കെ ചായ പ്രേമികളാണ്, എല്ലാവരും ചായ കുടിച്ചോ. ഡിയേഴ്സ്, എന്താണ് ഏത് ചായ
1: കുടിക്കാൻ?
2: ഒരു ടീ ടൈം ആണ്, പക്ഷെ ചായ കുടിക്കാത്തവരുണ്ടെങ്കിൽ ഓടി പോയി ചായ കുടിച്ചോട്ടോ. ഇന്ന്
1: ടീയോട് വലിയ ഇഷ്ടമില്ലാത്തവരുണ്ട്,
2: പക്ഷെ എനിക്ക് തോന്നുന്നു 90% പേരും ടീ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്.
1: ഇഷ്ടമാണ്,
2: എനിക്കിഷ്ടമാണ്.
1: കാരണം ആണല്ലോ,
2: അതെ, ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ചെറിയൊരു തലവേദന
1: എന്നെ
2: സംബന്ധിച്ച് അങ്ങനെയായിട്ട്. ഒരു നേരം ചായ കിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് തലവേദന, എന്താണ് എനിക്ക് തലവേദനിക്കുന്നത് ഞാൻ ചിന്തിച്ചു, പെട്ടെന്ന് അയ്യോ ചായ കുടിച്ചില്ലല്ലോ എന്നെ ഓർമ്മിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ പലർക്കും അങ്ങനെയായിരിക്കും, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു ചിന്തയൊക്കെ വരുന്നുണ്ടാവും. അതുകൂടാതെ ആ ചായ ദിനൊക്കെ അവിടെ നിൽക്കട്ടെ, മോഹൻലാലിന്റെ ജന്മദിനം കൂടിയാണ് അല്ലേ.
1: അപ്പൊ
2: ഹാപ്പി ബർത്ത് ഡേ മോഹൻലാൽ. മോഹൻലാലിന്റെ
1: റെയിൻബോയും ഞങ്ങളും,
2: ഞങ്ങൾ ഒരുമിച്ച് തന്നെ വിഷയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ദിനത്തിൽ മോഹൻലാലിന്റെ ഒരുപാട് സിനിമകളെ കുറിച്ചൊക്കെ എല്ലാവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ടാവും അല്ലെ. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ.
1: വാട്സാപ്പില് എത്രയും പെട്ടെന്ന് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. വാട്സാപ്പ് നമ്പർ പറയാം അല്ലേ.
2: യെസ്, പറഞ്ഞോളൂ.
1: 8545410075 8547341407 ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ.
2: ഓക്കെ, ഞങ്ങളുടെ ഗെയിം ടൈം ഒക്കെ തുടങ്ങും. ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ചോദ്യത്തിനുള്ള സമയം 6 മണിക്ക്. ഞങ്ങൾ ആ സെക്കൻഡ് സെഗ്മെന്റിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഡിയസ്, നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരുന്നോളൂ, റെഡി ആയിരുന്നോളൂ
1: കേൾക്കാൻ വേണ്ടി. ഇതൊന്ന് ഒന്ന് നമ്മളൊന്ന് പഞ്ച് തുടങ്ങി, അത് പഞ്ചിന് വേണ്ടി ചോദിച്ചതാണ്.
2: നിങ്ങൾ മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട ആ ഒരു സിനിമ ഏതാണ്?
1: ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ.
2: ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് ആ ക്യാരക്ടറിനെ കുറിച്ചും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്.
1: അതും പറയാം ഇഷ്ടമുള്ള പോലെ.
2: അപ്പൊ റെഡി അല്ലേ? അപ്പൊ എല്ലാ മോഹൻലാൽ ഫാൻസ് ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവല്ലോ, ഞങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയാണെന്ന് വെച്ചിട്ട്. എന്തായാലും ആ ഒരു സന്ദർഭമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാകുന്ന ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ

0: ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് നമുക്ക് രണ്ട് പാട്ടുകൾ കേൾക്കാം അല്ലേ?
1: അതെ, രണ്ട് പാട്ടിനെ.
0: ഇനി രണ്ട് പാട്ടിന്റെ നേരമാണ്. നെക്സ്റ്റ് ട്രാക്ക് ഫ്രം ദ മൂവി, ആദ്യത്തെ പാട്ട് മെയ് മാതം.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
1: യെസ്, ദാ സമയം 5:36:23 ആയിട്ടുണ്ട്. ഡിയസ്, നിങ്ങൾ ടൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5. ഇപ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ ദാ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞങ്ങൾ ലാസ്റ്റ് ഒരു ചോദ്യം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു. മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്, നമുക്കറിയാം. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത് എന്നതായിരുന്നു ഞങ്ങൾ ചോദ്യം. ജസ്റ്റ് വാട്സപ്പിൽ എല്ലാവർക്കും
2: പങ്കെടുക്കാനായിട്ട്
1: ഇഷ്ടംപോലെ
2: വോയിസ് ഉണ്ടല്ലേ കേട്ടോ.
1: ടൈപ്പ് ചെയ്തിട്ടോ ഒരാളയച്ചിരിക്കുന്നു, ആരാണ് കിലുക്കം കാലാപ്പാനി എന്ന് പറഞ്ഞിട്ട്. പിന്നെ കിലുക്കാണ് ബസ് മോഹൻലാൽ മൂവി എന്ന് പറഞ്ഞാൽ. മേഘാവി തോമസ് തൃശൂർ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കാലാപാനി എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ഇതാരാണ്? പേര് ക്ലിയർ ആവുന്നു, പേര് കൊടുത്തിട്ടില്ലല്ലോ. പേര് കാണുന്നില്ല അല്ലേ? നിങ്ങൾ പേര് അയക്കുമ്പോൾ പേര് കൂടി അയക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, പേരെന്തായാലും ടൈപ്പ് ചെയ്യുന്നുണ്ട്. കാലാപാനിയാണ് ഇഷ്ടം മൂവി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. യെസ്, പിന്നെ അയച്ചിരിക്കുന്നത് ദിലീപ് അയച്ചിട്ടുണ്ട് മെസ്സേജ്. എനിക്ക് ദിലീപ് എവിടെ നിന്നാണ് അയച്ചിരിക്കുന്നത്? ദിലീപ് ഉദയംപേരൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് മോഹൻലാലിന്റെ ചിത്രം എന്ന മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ താളവട്ടം ഇഷ്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലെ മൂവീസ് എല്ലാം മോഹൻലാലിന്റെ
2: നയൻറ്റീസില് അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളും നല്ല സൂപ്പർ ഹിറ്റുകളായിരുന്നു, എല്ലാം നല്ല അടിപൊളി. അദ്ദേഹത്തിന്റെ നല്ലൊരു ലുക്കിൽ, നല്ല വൈബിൽ നിന്നൊരു സമയത്തുള്ളൊരു.
1: അതെ അതെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏതാണ് എനിക്കൊരു പാട്ട് തരുമോ, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് മോഹൻലാലിന്റെ പടത്തിലെ പാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. പേര് സിന്ധു എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ റെയിൻബോയിലേക്ക് അയക്കുമ്പോൾ ആ മോഹൻലാലിന്റെ ഇഷ്ട പാട്ട് എന്നല്ല, ഇഷ്ട സിനിമ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ, ഒരുപാട് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഏതാണെന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം.
2: ശരി, നീലകണ്ഠൻ അങ്ങനെ ഏതെങ്കിലുമൊക്കെ.
1: ആ ഒരു നീലകണ്ഠൻ എന്നത് വന്നിട്ടുണ്ട് ചിലര്. ദേവാസുരത്തിലെ സിനിമയാണ്
2: മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ.
1: പിന്നെ പറഞ്ഞ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന മൂവിയിലെ പാട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടർ ആൻഡ് ഫിലിം ഇത് രണ്ടുമാണ് പറയേണ്ടത്.
1: യെസ്, താളവട്ട എന്ന മൂവി ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. ലാലേണ്ട അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ആദ്യകാല ആ ഒരു കാലഘട്ടത്തിലെ സിനിമ എല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറെ പേര് മെസ്സേജ് വന്നത്. യെസ്, ഒരു സിനിമ മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മീനൂട്ടി അയച്ചിരിക്കുന്നത്.
2: ഒരു സിനിമ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം എത്ര ചിത്രങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതുള്ളത്.
1: അതെ, കൊടുങ്ങല്ലൂർ നിന്നാണ് മീനൂട്ടി അയച്ചിരിക്കുന്നത്. പിന്നെ ദാ വീണ്ടും മെസ്സേജസ് വന്നിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വോയിസ് മെസ്സേജ് ആണ്. വോയിസ് മെസ്സേജ്
2: മെസ്സേജ് അയച്ചിട്ട് നമുക്ക് രക്ഷയില്ല കേട്ടോ.
1: അതെ അതെ. സിന്ധു കുറുപ്പമടിയിൽ നിന്നാണ് എനിക്കൊരു പാട്ട് തരുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. യെസ്, ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് സിനിമ എന്നുകൂടി പറയണം കേട്ടോ. മോഹൻലാലിന്റെ ഇഷ്ട സിനിമ ഏതെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൊ നമുക്കത് പിന്നീട് അത് പറയാം കേട്ടോ. ഓക്കെ,
2: ഒരു ജ്യോതി രാജീവ് അയച്ചിട്ടുണ്ട് കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് അയച്ചിരിക്കണേ.
1: ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞിട്ടുണ്ട്.
2: സിനിമ ഇഷ്ടപ്പെട്ടത് കിലുക്കമാണ്. പറഞ്ഞിരിക്കുന്നത് ജ്യോതിയുടെ കൂടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ലാലേട്ടന്റെ കൂടെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, സ്വന്തം ബർത്ത്ഡേ കൂടെ ആഘോഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഓക്കെ, വളരെ സന്തോഷമല്ലേ. സിന്ധു, സിന്ധു അല്ലേ,
2: ജ്യോതി, ജ്യോതി രാജീവ്,
1: ജ്യോതി രാജീവ്, ഹാപ്പി ബർത്ത്ഡേ.
2: ലാലേട്ട കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം അല്ലേ. എന്നാലും
1: എന്തായാലും ഈ ഒരു ജന്മദിന അടിച്ചു പൊളിക്കാട്ടോ ജ്യോതി. എൻജോയ് ചെയ്യാം.
2: ഹാപ്പി ബർത്ത്ഡേ.
1: ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ എല്ലാവരും
2: ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടോ റീന? അതേപോലെ
1: ലാലേട്ടന്റെ കൂടെ, ആ ലാലേട്ടന്റെ കൂടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കും?

0: ിക്കുന്നുണ്ടെങ്കിൽ താൻ ഞങ്ങൾക്ക് മെസ്സേജ്
1: അത്
0: അയക്കേണ്ടോ.
1: തന്നെ, അതും കൂടെ പറയാം കേട്ടോ, ആരെങ്കിലും
0: പിന്നെ
1: മെസ്സേജ്
0: അയച്ചിരിക്കുന്നു
1: അയച്ചിട്ടുണ്ടെങ്കിൽ.
0: ദീപ സുരേഷ് അയച്ചിരിക്കുന്നു നരസിംഹം എന്ന സിനിമ ഒരുപാട്
1: നരസിംഹം നല്ല
0: നല്ല
1: സൂപ്പർ.
0: സിനിമയാണ് ആ ഒരു
1: അപ്പൊ
0: സിനിമ.
1: ഇനിയും മെസ്സേജസ് ഒക്കെ അയച്ചോളൂ, നമ്പർ പറയാം.
0: ഇനി മെസ്സേജ് നിങ്ങൾക്ക് അയക്കാട്ടോ. ഞങ്ങൾ എന്തായാലും പറയാം, മോഹൻലാലിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളോടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വേഗം വേഗം നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം.
1: നമുക്ക് മെസ്സേജസ് അയക്കാനുള്ള സമയമുണ്ട് ഈ ഒരു ചോദ്യത്തിന് കേട്ടോ. അപ്പൊ നമ്പർ പറയട്ടെ, 8547341075, 8547341075 ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി.
0: അതാ വേഗം വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് അയക്കാം. ഇപ്പൊ നമ്പറൊക്കെ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുകയാണ്. ഇനി പറയേണ്ട കാര്യമല്ലോ. സമയം 5:40 മിനിറ്റ് 35 സെക്കൻഡും കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോണ്ടിരിക്കുന്നു ആർ ജെ റീന ആൻഡ് ആർ ജെ ബിനു.
2: യെസ്, അപ്പൊ അതാണ് നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചതുള്ളതും. മെസ്സേജ് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഇന്നതാണ്, ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞത്.
1: ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു എന്നായിരുന്നു ചോദ്യം. അതിന്റെ മറുപടികൾ ഒരുപാട്
2: ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് മോഹൻലാൽ ഫാൻസ് ഉണ്ട് അല്ലേ.
1: നമ്മളും വൺ ഓഫ് ദ ഫാൻസ് ആണ് അല്ലേ.
2: യെസ്, അതിന് സംശയമൊന്നുമില്ല. നല്ലതായിട്ട് ആരൊക്കെ അഭിനയിക്കുന്നവരെല്ലാം
1: എല്ലാവരും ഇഷ്ടമാണ്, അങ്ങനെ എല്ലാവരുടെയും ഫാൻസ് ആണ് നമ്മൾ.
2: യെസ്, അപ്പൊ ഇനിയിപ്പോ അതാ നമുക്ക് പറയാൻ പോകുന്ന ഒരു ചരിത്രത്തിലേക്ക് അങ്ങ് നമുക്ക് പോകാം. ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം, അതായത് ഏകദേശം 1300 വർഷം പഴക്കമുള്ള ഒരു വാള് കണ്ടെത്തി. അതും കണ്ടെത്തിയത് ആരാന്നറിയോ? ഒരു കൊച്ചുകുട്ടിയാണ്. യെസ്, 6 വയസ്സുള്ള ഒരു പയ്യനാണ്. അത് നോർവേയിലാണ് ഒരു ചരിത്രപരമായ കണ്ടെത്തൽ കൂടിയായിരുന്നു അത്. ആ ഒരു സ്റ്റോറിയിലേക്ക് നമുക്കൊന്ന് പോയാലോ.
1: സ്കൂൾ യാത്രക്കിടെ, ഒരു വിനോദയാത്രക്കിടെ സംഭവിച്ചൊരു കൗതുകം അല്ലേ.
2: അതെ അതെ അതെ. കാരണം എന്ന് വെച്ചിട്ട് വേൾഡ് വൈഡ് തന്നെ ലോകശ്രദ്ധ നേടിയ ഒരു കാര്യം കൂടിയാണ്. നോർവേയിലെ ഇൻലാൻഡ് കൗണ്ടിയിൽ നിന്നാണ് ഒരു സ്കൂൾ യാത്രക്കിടെയാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ നടന്നത്. ഇതിന്റെ പേരെന്ന് വെച്ചാൽ ഹെൻഡ്രിക് റഫ്നസ് മോർട്ടെവെറ്റ് എന്ന 6 വയസ്സുകാരൻ. ആ പുള്ളിയുടെ പേര്, ആ കുട്ടിയുടെ പേര് അങ്ങനെയാണ്. ആ പുള്ളിയാണ്, ആ ഒരു ആ കുട്ടിയാണ്, പുള്ളി എന്നല്ല, കൊച്ചുകുട്ടി.
1: വയലിലൂടെ ചുമ്മാ നടക്കുവായിരുന്നു, അപ്പോഴാണ് ഈ ഒരു സാധനം പൊങ്ങിക്കുന്നത്.
2: അതെ, കുട്ടി സഹപാഠികളുടെ കൂടെ അധ്യാപകരുടെ ഒക്കെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇങ്ങനെ പുള്ളിയുടെ
1: ശ്രദ്ധിച്ചപ്പോഴത്തേക്കും അധ്യാപകരെ വിളിച്ച് കാണിച്ചു കൊടുത്തു.
2: തുരുമ്പിച്ച ലോകവസ്തു ഇങ്ങനെ കാണുകയാണ് അല്ലേ. അപ്പൊ കാണുമ്പോ പെട്ടെന്ന് അസാധാരണമായി ആ കുട്ടിക്ക് തോന്നി എന്തോന്ന്. ചിലരാണെങ്കിൽ അത് പറയൂ, അത് എന്തോ ഒരു സംഭവം, 6 വയസ്സിലൊരു കുട്ടിയാണ്.
1: അശ്രദ്ധമായിട്ടും വിട്ടേക്കാമായിട്ടില്ല,
2: അധികം പേരും അശ്രദ്ധമായിട്ട് വിടാനാ ചാൻസ്. പക്ഷെ ഈ കൊച്ചു പയ്യൻ 6 വയസ്സുകാരൻ എന്ത് ചെയ്തു, അത് നേരെ ആ വസ്തുവിനെ കുറിച്ച് അറിയാനായിട്ട് ഉടൻ തന്നെ അധ്യാപകരെ അങ്ങ് അറിയിച്ചു അല്ലേ. ഉടൻ തന്നെ എന്ത് ചെയ്തു, അതങ്ങ് പുറത്തെടുക്കാനൊന്നും അവർ ശ്രമിച്ചില്ല. നേരെ തന്നെ അധ്യാപകര് മനസ്സിലായി, അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പിടിതം കിട്ടിയില്ലേ. അവർ നേരെ പുരാവസ്തു ഗവേഷകരെയൊക്കെ വിവരം അറിയിച്ചു. അതാണ് ഈ ഒരു അവരുടെ ഒരു ജാഗ്രതയാണ്. പുരാവസ്തുവിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല, നല്ലപോലെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിച്ചത് അല്ലേ.
1: യെസ്, അപ്പം ആരുടെ വാളായിരുന്നു എന്തോ.
2: അപ്പൊ ഈ വിദഗ്ധർ നടത്തിയ ഈ ഒരു ശാസ്ത്രീയ പരിശോധനയിൽ ഇതിന് അപ്പോഴാണ് എത്ര വർഷം പഴക്കമെന്ന് മനസ്സിലായത്. 1300 വർഷം പഴക്കമുള്ളതാണെന്ന് സ്ഥിരീകരിച്ചത് അങ്ങനെയാണ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കിംഗ് കാലഘട്ടം ഉണ്ടല്ലോ, അതിനു മുമ്പുള്ള സ്കാൻഡിനേവിയൻ മൊറോവേങ്കിയൻ കാലഘട്ടത്തിലെ ഏകദേശം, അതായത് AD 1580 ഉം 1880 ഉം ഇടയിൽ നിർമ്മിച്ചതാണ് ഈ ഒരു വാൾ എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് അല്ലേ.
1: എന്തായാലും കണ്ടെത്തല് തന്നെയായി. ആ ഒരു കുട്ടി കാരണം ഇത് ഇങ്ങനെ ഒരു എന്താ പറയാ, ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ ഒരു വാൾ ശ്രദ്ധിക്കപ്പെട്ടു.
2: അതെ അതെ. കാരണം എന്ന് വെച്ചാൽ ഈ കാലപ്പഴക്കം ചെന്ന വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ തുരുമ്പ് പിടിച്ച അവസ്ഥയിൽ നമുക്കറിയാം, ഇത്രയും വർഷം ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇരുമ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്ന അവസ്ഥ. നമ്മളത് പുറത്തെടുക്കുമ്പോൾ ഒരു കത്തി തന്നെ നമ്മൾ ഉപയോഗിക്കാതെ പുറത്തെടുക്കുമ്പോൾ എത്ര നേരം നമ്മൾ തുരുമ്പെടുത്ത് നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ടാണല്ലോ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും 1300 വർഷം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും
1: കൊണ്ട് ആ ഒരു ഇതിന്റെ എന്തായാലും അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ.
2: അത് തന്നെ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മാറ്റിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കണ്ടെടുത്തിരിക്കുന്ന വാള് ഓസ്ലോയിലേക്ക് മാറി മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
1: നല്ലൊരു ന്യൂസ് തന്നെയാണ്.
2: അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ ഇതിന്റെ വിശകലനം, ഇതിന്റെ ജൈവിക, ഇതിന്റെ മെറ്റലർജിക്കൽ വിശകലനങ്ങൾ, എക്സ്റേ, ആധുനിക സാങ്കേതിക വിദ്യകളോടുകൂടി ഇതെല്ലാം കൂടി ചെക്ക് ചെയ്തു, അത് ഉപയോഗിച്ചിരുന്ന രീതികൾ എന്നൊക്കെ വിവരങ്ങൾ ലഭ്യമാക്കാനാണ് ഇവരുടെ ഒരു തീരുമാനം എന്നൊക്കെ പറയണത്. ഓക്കെ, എന്തായാലും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: ശരിക്കും നമ്മൾ ഇപ്പോ നമ്മൾ ആലോചിക്കുക, നമ്മളൊക്കെ ഇങ്ങനെ ടൂറൊക്കെ പോയിട്ട് നമ്മൾ കണ്ടില്ലല്ലോ.
2: അതെ, ചിലപ്പോ അവിടെ
1: ഉണ്ടായിരുന്നിരിക്കും. എന്തായാലും നമ്മള് നോർവേ വഴി പോയിട്ടില്ല,
2: നോർവേ പോയിട്ടില്ല.
1: ഇവിടെയൊന്നും വയലിലൊന്നും ഒരു സാധനവും കണ്ടിട്ടില്ല. എനിക്ക് ആകെ ഞാൻ ഗന്ധർവൻ എന്നാണ് സിനിമയില് അതില് നായിക ഒരു ഗന്ധർവനെ കണ്ടുപിടിക്കണത് മാത്രമേ, അതുപോലെ നമുക്ക് കിട്ടിയിട്ടില്ല.
2: സത്യം, നമ്മള് പാവങ്ങൾ ഇത് കണ്ടു, എന്തെങ്കിലും കണ്ടു, ഇതുപോലെ എന്തെങ്കിലും കണ്ടു, അതെന്തോ ആണ്, എന്തോ സംഭവമാണ്
1: ഉള്ളു.
2: അത്ര നമ്മളൊക്കെ പോകും. പക്ഷെ ആ ഒരു പയ്യന്റെ ശ്രദ്ധയാണ് അവരെ ഇൻഫോം ചെയ്തതാണ് ഏറ്റവും
1: ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ നമുക്ക് ആൻസേഴ്സ് പിന്നെ അല്ല, ഇതൊക്കെ അയച്ചിരിക്കുന്ന പേര് പിന്നെ അയക്കാം അല്ലേ. ഇതിപ്പോ കുറെ നീണ്ടുപോയല്ലോ.
2: ഓക്കെ ഓക്കെ, നമുക്ക് രണ്ട് പാട്ടുകളെ നമുക്ക് ആ ഒരു വിശേഷം പറയാം. മോഹൻലാലിന്റെ ഇഷ്ട സിനിമകളും ആദ്യ ക്യാരക്ടർ

0: ഇഷ്ട ക്യാരക്ടേഴ്സ് ക്യാരക്ടർ റോൾ ഏതാന്ന് കൂടി നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം വായിക്കാം. യെസ്, സമയം 5:54:59 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഡിയേഴ്സ്, നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് റീന ആരൊക്കെയാണ് നമുക്ക് മറുപടികൾ അയച്ചു ഇങ്ങനെ കാത്തിരിപ്പുണ്ട് അവരുടെ പേരുകൾ കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചിരിക്കണം.
2: ഒരുപാട് പേര് മെസ്സേജ് വീണ്ടും അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ബിനുവാൻ, റീന, ജിഷ ആണ് അയച്ചിരിക്കുന്നത്. എന്താണ്
1: പറഞ്ഞാലും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്,
2: അവരുടെ ക്യാരക്ടറാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട മൂവി പുലിമുരുകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയച്ചിരിക്കുന്നത്.
1: പിന്നെ ശിവൻകുട്ടി ഭ്രമരം,
2: ഭ്രമരം എന്ന മൂവിയിലെ
1: ഒന്ന് രണ്ടൊന്നും അല്ല, ഇഷ്ടം പോലെ എല്ലാ പാട്ടുകളും എല്ലാ സിനിമകളും ഇഷ്ടമാണ് ആളുകൾക്ക്, അത് നമ്മൾ മനസ്സിലാക്കുന്നു.
2: ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാരുടെ പേരാണ്,
1: ജീന,
2: യെസ് കിരീടം ആണ്, ജീന കിരീടമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അയച്ചിരിക്കുന്നത് ആരാണ് അയച്ചിരിക്കുന്നത്,
1: പിന്നെ ലക്ഷ്മി എന്തോ ടൈപ്പ് ചെയ്തോണ്ടിരിപ്പുണ്ട്,
2: പിന്നെ ലക്ഷ്മി അയച്ചിട്ടുണ്ട് അല്ലെ. ലക്ഷ്മി പറഞ്ഞിരിക്കുന്നു ചിത്രം

0: എന്ന മൂവി തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം, ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിക്കവാറും ഇരിക്കുന്ന ആ ഒരു
1: സുരേഷ് എടത്തൽ എന്താ വെച്ചിരിക്കണേ?
0: ഒരുപാട് പിന്നെ എന്താ അയച്ചിരിക്കുന്നത്, ഏതാണ് ആ ഇവരെല്ലാം ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ദേവാസുരം വന്നിട്ടുണ്ട്, പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത്
1: തമ്പുരാൻ
0: ഹാപ്പി ബർത്ത്ഡേ
1: പറഞ്ഞിട്ടുണ്ട്, റെമിൻ റാഫേലോ.
0: ഓക്കെ, ആ ഇവരൊക്കെയാണ് മെസ്സേജസ് അയച്ചിരിക്കുന്നത്. അപ്പൊ അതാ വിനു നമ്മൾ ഇങ്ങനെ ഈ
1: ബർത്ത്ഡേ മേഘ തോമസിന്റെ ബർത്ത്ഡേ കൂടെ വിഷ് ചെയ്തിട്ടുണ്ട്. ആരോ ആരാണത്?
0: അപ്പൊ എന്തായാലും മേഘ തോമസിന്റെ
1: ബർത്ത്ഡേ ആയിരിക്കും.
0: അതെ,
1: മോഹൻലാലിന്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: നമ്മൾ ആര് ചോദിച്ചിരുന്നു, അപ്പൊ മേഘ പറഞ്ഞിട്ടുണ്ട് മേഘയ്ക്കും ഹാപ്പി ബർത്ത്ഡേ.
1: അത് തന്നെ നേരത്തെ ഒരു ജ്യോതിരാജ് പറഞ്ഞിരുന്നു, അതേപോലെ മേഘ തോമസ്
0: എന്റെ ബർത്ത്ഡേ ആന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
1: അല്ലേ. അതെ അതെ.
0: യെസ്, അപ്പൊ ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് സമയം? 6:05 ആയിട്ടുണ്ട്.
1: നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കടക്കാൻ സമയമായിട്ടോ.
0: യെസ്,
1: അതിനു വേണ്ടി നമുക്ക് ആൾക്കാർക്ക് വിളിക്കാനുള്ള ടൈമാണ്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ.
0: യെസ്, 0484248101 അല്ലേ. യെസ്,
1: ആ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ആ നമ്പറിലേക്ക് വിളിക്കുക, എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തരാം.
0: ഒരിക്കൽ കൂടി നമ്പർ പറയാം, 0484248101. അപ്പോൾ ഡിയേഴ്സ് വേഗം വേഗം വിളിച്ചോളൂ, ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗിലാണ്.
1: അപ്പൊ ഇനിയിപ്പം മറ്റേ മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട അതിന്റെ സമയം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളാണ് തരേണ്ടത്. 0484248101 എളുപ്പല്ലേ നമ്പർ ഓർക്കാനായിട്ട്. അപ്പൊ എത്ര പെട്ടെന്ന് നമ്പറിലേക്ക് ചോദ്യങ്ങൾ നമ്മൾ അപ്പോഴായിരിക്കും ചോദിക്കുക കേട്ടോ.
0: ഒരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം.
1: നോക്കാം.
0: ഹലോ. ഇല്ല, എന്തായാലും
1: കോള് നമുക്ക് വിളിച്ചോളൂ. നമ്പർ 0484248101, പെട്ടെന്ന് തന്നെ പോരട്ടെ കോൾസ്.

0: സമയം ഇതാ 6:13 ആയിട്ടുണ്ട്. ഡിയേഴ്സ്, നിങ്ങൾ ടൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ ബിനു,
1: നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ എന്തായാലും ഇനിയിപ്പോ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു കോളർ വെയിറ്റിംഗിലാണ് അല്ലേ? എന്തായാലും നമുക്ക് കോൾ എടുത്തിട്ട് നമുക്ക് ആ ആളോട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ നേരത്തെ നമ്മൾ ചോദിച്ചു മോഹൻലാലിനെ കുറിച്ചുള്ളതായിരുന്നു, അത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഗെയിമിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഗെയിം പക്ഷെ മോഹൻലാലിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
0: അപ്പൊ അതാ നമ്മുടെ കോളർ ഇപ്പൊ വെയിറ്റിംഗിലാണ്. ആരാ നമുക്ക് നോക്കാം.
1: ഹലോ,
0: പോയോ കോളർ? ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരായിരുന്നു വന്നത്? കോതമംഗലത്ത് നിന്ന് നേരി തൃക്കാരിയൂർ ഉണ്ണികൃഷ്ണനായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു കോളർ ഇവിടെ പോയി എന്ന് ഒരു ഐഡിയ ഇല്ല. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഉണ്ടായിരുന്നു. ഹലോ ഹലോ,
1: എന്തെങ്കിലും പറ്റി കാണും, കുഴപ്പമില്ല, ഇനിയിപ്പോ ഒന്നുകൂടെ ട്രൈ ചെയ്യാം കേട്ടോ.
0: എനിക്ക് തോന്നുന്നു അവർക്ക് ഡിയസ്, നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് തരണം കേട്ടോ. ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വിളിക്കില്ല. എനിക്ക് തോന്നുന്നു ചിലര് നമ്മള് പേര് ഒക്കെ പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കുമ്പോ
1: അവരെന്ന്
0: തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം അല്ലേ, എനിക്ക് തോന്നുന്നു. അതായിരിക്കും,
1: പക്ഷെ ഹോൾഡ് ചെയ്ത് വെക്കുക. പാട്ട് നമ്മൾ ഈ പാട്ട് തുടങ്ങുമ്പോ തന്നെ വിളിച്ചു വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ പാട്ട് കഴിയാൻ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം പാട്ട് കേൾക്കാനാണല്ലോ ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടം
0: അതെ. അപ്പൊ ഞങ്ങളുടെ ചോദ്യങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ. അപ്പൊ നേര്യമംഗലത്തിനുള്ള തൃക്കാരിയൂരിലുള്ള ഉണ്ണികൃഷ്ണൻ ആയിരുന്നു നമുക്കപ്പോ ഉണ്ടായിരുന്നത്. എന്തായാലും ഉണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് വിളിച്ചത്, പക്ഷെ അദ്ദേഹത്തിനോട് പറയണം അവൈലബിൾ ആണെങ്കിൽ
1: വിളിക്കാൻ. നമ്പർ പറയാം അല്ലേ?
0: യെസ്,
1: 0484-242-8101. എളുപ്പമുള്ള നമ്പർ അല്ലേ? പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? 0484-242-8101 ഇതാണ് നമ്പർ. എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക, എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ റെഡി ആയിരിക്കുക.

0: ഫ്രണ്ട്സ്, അപ്പോ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് ലാലേട്ടന്റെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സി ജി സുരേഷിന് ഒരു പരാതി പുള്ളിക്കാരന്റെ ബോധ്യമാണ് നമ്മൾ പറഞ്ഞില്ല എന്നുള്ളത്.
1: അയ്യോ എന്താണ് റീന, വൃത്തിയായിട്ട് എഴുതിയിട്ടും വായിക്കാൻ പറ്റുന്നില്ല. അതല്ല സുരേഷിന്റെ കാര്യം അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞത്, ചിലരിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു.
0: അതെ അതെ, അതുകൊണ്ടാണ് നമുക്കത് എല്ലാം കൂടെ നമ്മള് സിസ്റ്റത്തിലാണ് നോക്കി വായിക്കുന്നത് കേട്ടോ വാട്സ്ആപ്പ്. അതുകൊണ്ടാണ്
1: ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് ഉത്തരം കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്, പക്ഷെ പേര് ചിലരെന്താ ഇനീഷ്യൽ മുതൽ എസ് പി എന്നൊക്കെ മാത്രം നമുക്ക് കാണുന്നുള്ളൂ. നമ്മൾ പേരപ്പം മുകളിലേക്ക് നോക്കും ആരാണ് അയച്ചതെന്ന്, അത് കാണാൻ പറ്റാത്തോണ്ടാട്ടോ പറഞ്ഞത്.
0: അപ്പൊ എന്തായാലും സി ജി സുരേഷിനും ബർത്ത്ഡേ വിഷസ്.
1: ഹാപ്പി ബർത്ത് ഡേ, എൻജോയ് കേട്ടോ, അടിച്ചു പൊളിക്കാം.
0: അതെ, അപ്പൊ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ആരാണ് കോളിംഗ്
1: നോക്കാം. ഹലോ ഹലോ
0: ഹലോ,
1: ഇത് കോള് മൊത്തം പോവാണല്ലോ. ഹലോ ഹലോ
2: ഹലോ,
0: ശബ്ദം വളരെ മൈന്യൂട്ടായിട്ട് കേൾക്കണുള്ളൂ.
2: ഇപ്പൊ
1: ക്ലിയർ ആയി അല്ലേ? ഓക്കെ, ഇപ്പൊ ഞങ്ങൾക്കും ക്ലിയർ ആയിട്ടോ.
0: ആരാ വിളിക്കണേ?
2: എന്റെ പേര്
0: സാബു. സാബു എവിടുന്ന വിളിക്കണേ?
2: ഞാൻ ആക്ച്വലി ഞാനിപ്പോ കാറിന്റെ ഉള്ളിലാണ്.
0: കാറിന്റെ ഉള്ളിലോ ആയതുകൊണ്ടായിരിക്കും ചെലപ്പോ ശബ്ദത്തിനൊരു കുറവ്. ഇപ്പൊ ഡ്രൈവ് ചെയ്യാണോ?
2: ഡ്രൈവിംഗിലാണ്. നല്ല ക്ലിയർ ആയിട്ട് സംസാരിച്ചായിരുന്നല്ലോ.
0: ഇപ്പൊ കേക്കാം.
1: ഓക്കെ, എന്താ
2: നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിപ്പോണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ലിയർ.

0: ആയിരുന്നു ഓൾറെഡി.
1: ഓ ഇപ്പഴും ക്ലിയർ തന്നെയല്ലേ?
0: അതെ അതെ അതെ.
1: ഓക്കെ ഓക്കെ
2: ഓക്കെ. എന്താ ചെയ്യുന്ന പറഞ്ഞോളൂ.
0: ഞാനിപ്പം കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയേഴ്സിലുള്ള അധ്യാപകനാണ്.
2: അധ്യാപകനാണ് അല്ലേ? അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു? നല്ല അടിപൊളിയായിട്ട് പോണോ?
0: പിന്നെ അടിപൊളിയായിട്ട് പോവല്ലേ.
2: കുട്ടികളൊക്കെ നന്നായി പഠിക്കോ?
0: കുട്ടികള് പഠിക്കണോലോ,
1: അല്ലെങ്കിൽ നമ്മള് പഠിപ്പിക്കും.
0: നല്ല റിസൾട്ട് കിട്ടിയാലല്ലേ ഒരു അധ്യാപകന്റെ
1: കഴിവ്
2: ഒരുപാട് ഒരുപാട് നല്ല, അതെ തന്നെ, ഒരുപാട് ഒരുപാട് നല്ല എന്താ പറയാ മെമ്മറീസ് ഒക്കെ ഉണ്ടാവും അല്ലേ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ഇടപെടലിലൂടെ.
0: അയ്യോ അത് പറയുന്നൊന്നും നമുക്ക് ഈ സമയം പോലെ
1: ഇല്ല.
2: ചിലപ്പോ ഒരു പൂക്കി സാറെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കളയും പിള്ളേരല്ലേ.
1: ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ?
2: എന്തോ ഓക്കെ. അപ്പൊ നമ്മൾ ഞങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1993 ആകാശവാണി ഒരു പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരു നാടകം ഉണ്ടായിരുന്നു. രാജീവ് കുമാറാണ് രചിച്ചത്, സതീഷാണ് സംവിധാനം ചെയ്തത്.
1: ആ ഒരു മോഹൻലാലിന്റെ ഫസ്റ്റ് നാടകമാണ്
0: കേട്ടോ അത്. നാടകം
1: അപ്പൊ ആ നാടകത്തിന്റെ പേരാണ്
2: മോഹൻലാലിന്റെ ഒരു നാടകമാണ് 1993 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ആ ഒരു നാടകമാണ്. ആ ഒരു നാടകം ഏതാണെന്നറിയേണ്ടത്. ഇതിന്റെ രാജീവ് കുമാറാണ് ഇത് രചിച്ചത്, സംവിധാനം സതീഷാണ്. 1983 ആകാശവാണി പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരു നാടകമാണ്. സോറി,
1: 93
0: മോഹൻലാലിന്റെ നാടകം
1: അല്ല, എന്തായാലും 80% നമ്മള് അതിനകത്തെ ക്ലൂ എല്ലാം തന്നിട്ടുണ്ട്, ബാക്കി 20% പൂരിപ്പിക്കുക.
2: ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല. 1993 മാത്രമല്ലേ നമ്മള് പറഞ്ഞല്ലോ എല്ലാ സിനിമകളും ഓരോ വർഷം
1: ഉണ്ടാവുമല്ലോ,
2: വർഷത്തിന് അങ്ങനെ ഉണ്ടല്ലോ പ്രത്യേകത. അപ്പൊ അതാണ് ഉദ്ദേശിച്ച ക്ലൂ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായില്ലേ.
0: 93 ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് എന്റെ ഒരു ലാലേട്ടനെ കുറിച്ചുള്ള ഒരു ഇത് പറയാൻ പറ്റും. കാരണം 93 93 അല്ല, അതായത് 90s മുഖം എന്ന് പറയുന്ന ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു വരാപ്പുഴ വെച്ചിട്ട്. വരാപ്പുഴ മുഖം മോഹൻലാൽ, അതായത് മോഹൻലാലിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിത്രം കഴിഞ്ഞതിന് ശേഷം പിടിച്ച മൂവിയാണ്. മോഹൻലാലും രഞ്ജിനിയുമാണ് ഹീറോയിനും ഹീറോയും ആൻഡ് ഹീറോയിനൊക്കെ വരുന്നത്. അപ്പോ ലാലേട്ടനെ കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ കൂടി. അപ്പോ ലാലേട്ടനെ ആർക്കും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങള് പഠിച്ച സ്കൂളിലാണ് ഈ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനന്ന് 10th 89-90 ആണ് കാലഘട്ടം. അപ്പൊ ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിന്റെ മതിൽ ചാടി കിടന്നിട്ട് ലാലേട്ടനെ ഷൈക്കാന്റെ കൊടുത്ത് ഞങ്ങൾ സംസാരിച്ചായിരുന്നു.
1: ഓ, അതാണ് ഓർമ്മ.
2: ഓർമ്മയുണ്ട്.
1: ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അല്ലേ?
0: അതെ അതെ. എനിക്ക് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ മകനാണ്.
2: ഞങ്ങൾ നേരത്തെ ആ ചോദ്യം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
1: ഇതിപ്പോ നമുക്ക് നാടകത്തിലേക്ക് വന്നു നമ്മൾ, അതാണ് ചോദ്യം.
0: നാടകം ഒരു എനിക്ക് ആകെ അറിയാവുന്നത് മറ്റേ പുരാണത്തിലെ ഒരു ഭീഷ്മ അങ്ങനെ ദുര്യോധന,
1: അത് വേറെ. അത് സ്റ്റേജിൽ അവതരിപ്പിച്ച നാടകമാണ് ആക്ച്വലി ഇത്. പക്ഷേ ശ്രവ്യമാധ്യമം, അതായത് റേഡിയോയിലൂടെ അവതരിപ്പിച്ച നാടകമാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയോ അവതരിപ്പിച്ചതാണ്.
2: അതെ, തിരുവനന്തപുരം നില.
1: ഒരു ഐഡിയ ഇല്ല അല്ലെ?
2: ആരെങ്കിലും പറയോ, നമുക്ക് നോക്കാം. നമുക്ക് ഉത്തരം പറയണ്ട കേട്ടോ.
1: അതെ അതെ, ഉത്തരം നമ്മൾ പറയുന്നില്ല, ആരെങ്കിലും പറയോ നോക്കാം.
2: അപ്പൊ സാറ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് കേട്ടോണ്ടിരിക്കുക, ഏതാണ് ഉത്തരം എന്നറിയാം. നെക്സ്റ്റ് ഒരു കോളർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ
1: താങ്ക്സ് ഫോർ കോളിംഗ്.
2: ഒരുപാട് സന്തോഷം സാർ, താങ്ക് യു.
1: അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നോക്കി ഇനി ആരെങ്കിലും ഒക്കെ പറയുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ. നോക്കാം, നമുക്ക് ഇത്തിരി കട്ടിയാണോ ചോദ്യം റീന?
2: ചെറിയൊരു കട്ടിയാണ്, സിമ്പിളായിട്ടൊന്നും പോണ്ടല്ലോ. നമുക്ക് നോക്കാം, ഒരാളോട് ഒരു
1: സിനിമ പെട്ടെന്ന് കിട്ടും.
2: എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ഓപ്ഷൻ തന്നാലോ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു കേട്ടോ. പിന്നെ വേണ്ട, നമ്മൾ പറഞ്ഞില്ല ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ ബീനു പറഞ്ഞു വേണ്ട റീന, ഓപ്ഷൻ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ തരാതിരുന്നത് കേട്ടോ.
1: അല്ലെങ്കിൽ 2-3 ഓപ്ഷൻസ് കൊടുക്കാറില്ലേ?
2: അതിൽ നിന്നൊരു ഉത്തരം കണ്ടുപിടിക്കാമായിരുന്നു. പോട്ടെ, ഓക്കെ,
1: വേണ്ട. എന്തായാലും ആരെങ്കിലും ഒക്കെ ഗൂഗിൾ വഴി സെർച്ച് ചെയ്തോളും.
2: എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്തോളൂ. അപ്പൊ നമ്മള് ഒരു നെക്സ്റ്റ് ഒരു കോളറോട് ഞങ്ങൾ ചോദിക്കാം. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാനും ബീനോ ഉത്തരം പറഞ്ഞു തരും
1: കേട്ടോ. ഉത്തരം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോളൂ.
2: സമയം 6:25 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ
2: 107.5. അപ്പൊ ദാ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇതാണ്.
1: റിപ്പീറ്റ് ചെയ്തേക്കാം, 0484-242-8101.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: യെസ്, എം ജി ശ്രീകുമാറും സുജാത മോഹനും കൂടി ആലപിച്ച വിഷ്ണു ലോഹം എന്ന മൂവിയിലെ ട്രാക്കാണ് നമ്മൾ ഇപ്പൊ കേട്ടത്.
2: അടിപൊളിയൊരു സോങ് തന്നെയാണ്. മോഹൻലാൽ ഉർവശി,
1: യെസ്,
2: ഒരു ജോഡിയുടെ ആ ഒരു കാലം നല്ല രസമായിരുന്നു.
1: അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ചുമ്മാ ഡാൻസ് ചെയ്യുമ്പോ പോലെ എല്ലാവരും ആ ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യും.
2: നല്ലൊരു ഡാൻസിങ് മൂഡ്, ഡാൻസിങ് വൈബ് ഉള്ള ഒരു സോങ് തന്നെയായിരുന്നു. ഒത്തിരി ഭയങ്കര ജിലിറ്റില്ലല്ല, എന്നാലും നല്ലൊരു സോങ് തന്നെ.
1: എല്ലാവർക്കും കേട്ട എൻജോയ് ചെയ്യുന്ന ഒരു സംഭവം.
2: ഇനി ആരാണ് നമുക്ക് കോൾ?
1: ഹലോ,
2: ആ ഹലോ,
3: ഹലോ,
2: ആരാണ്?
3: ഫാത്തിമ, ഞാൻ കളമശ്ശേരി.
2: ഫാത്തിമ കളമശ്ശേരി അല്ലേ?
1: എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു ഫാത്തിമ?
2: വീട്ടമ്മ. ഓക്കെ, വീട്ടമ്മ എന്ന് പറയുന്ന ഒരു ജോലിയായിട്ടാണ് ആളുകൾ പറയുന്നത് അല്ലേ? എന്തായാലും ജോലിയാണ്, അതൊരു ജോലിയാണെങ്കിലും അത് എല്ലാരും എൻജോയ് ചെയ്തല്ലേ ചെയ്യുന്നല്ലേ.
1: ഓക്കെ, അപ്പൊ ഫാത്തിമ എന്തൊക്കെയുണ്ട്?

0: വിശേഷം?
1: നല്ല വിശേഷം ചേച്ചി.
0: നല്ല വിശേഷം.
1: ഇപ്പൊ
0: ബോറടിക്ക് മാറി എന്നിട്ട് മാറിയില്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം, നിങ്ങളെ ബോറടിക്ക്
2: മാറ്റാൻ പറ്റിയല്ലോ നമുക്ക്, അതല്ലേ നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ? ചോദ്യം കേട്ടിരുന്നോ?
1: ഇല്ല, ഞാൻ റേഡിയോ
0: ബോറടി മാറാൻ വേണ്ടിട്ട് വിളിച്ചതാണ് ആള്. ഓക്കെ, ചോദിച്ചേക്കാം.
2: എന്തായാലും ചോദ്യം ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും,
0: കുഴപ്പമില്ല. എങ്കിലും തൽക്കാലം ഓപ്ഷൻ തരുന്നില്ല, എങ്കിലും ഫാത്തിമ ഉത്തരം പറയാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്യാം. ഒരു കാര്യം കൂടി ചോദിച്ചിട്ടെ, മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്ന് കൂടി പറഞ്ഞോളൂ.
1: മോഹൻലാലിനെ
0: ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് പറഞ്ഞോളൂ.
1: മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട സിനിമ
2: ഇന്ന് മുഴുവൻ ഇരുന്ന് ആലോചിച്ചോളയല്ലോ, പെട്ടെന്ന് പറ. ആണോ എന്ന് ചോദിക്കരുത്, ആണെങ്കിൽ ആണ്, അത്ര ഉള്ളൂ.
0: ഞങ്ങൾ
2: ആരോടാ ചോദിക്കണേ? കൊള്ളം. എന്തായാലും ഫാത്തിമ ആണ് തമാശക്കാരിയും കൂടെ മനസ്സിലായി. അതെ, നമുക്കേ മോഹൻലാലിന്റെ സിനിമയുടെ കാര്യമായി നമ്മൾ ആദ്യം ചോദിച്ചിരുന്നത്, പക്ഷെ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നതേ മോഹൻലാൽ ചെയ്തൊരു നാടകത്തിന്റെ പേരാണ്.
0: അതും ശ്രവ്യ മാധ്യമം, റേഡിയോ,
2: റേഡിയോ നാടകമാണേ.
0: ഞങ്ങൾ ആദ്യ ഒരു ഇൻട്രോ തന്നതാണ്.
2: റേഡിയോ നാടകത്തിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്നറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ചോദ്യം ഇതാണ്, പറഞ്ഞോ റീന.
0: യെസ്. എം രാജീവ് കുമാർ രചിച്ച്, സതീഷ് സംവിധാനം ചെയ്ത്, 1993 ആകാശവാണി പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ആ ഒരു നാടകത്തിന്റെ പേര്.
2: ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ഒരു നാടകമായിരുന്നു, 93 കുറച്ച് പുറകോട്ട് സഞ്ചരിക്കും.
0: ചോദ്യം, ഇത് ആകാശവാണി പ്രക്ഷേപണം ചെയ്തത് 1993. ഇതിന്റെ രചന എന്ന് പറഞ്ഞാൽ എം രാജീവ് കുമാർ ആണ്. ഓക്കെ, ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് സതീഷ് ആണ്. ഏതാണ്?
2: നാടകമാണെന്നും കൂടെ ഓർക്കണേ, സിനിമകളൊന്നും ഓർക്കല്ലേ.
0: എല്ലാവരും മനസ്സിലേക്ക് സിനിമയൊക്കെയാണ്, സിനിമയും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെയാണ് ഓർമ്മ വരിക.
2: അതെ അതെ,
0: അതല്ല ഉദ്ദേശിച്ചത്.
2: സ്റ്റേജിൽ അദ്ദേഹം നാടകം ചെയ്തിട്ടുണ്ട്, അതല്ല.
1: എനിക്ക്
2: കിട്ടാൻ സാധ്യത കുറവാണെന്ന് അറിയാം, എന്നാലും ഒത്തിരി ടഫാണ് ചോദ്യം. ശബ്ദം കൊടുക്കും, അത് തന്നെ നാടകം, റേഡിയോ നാടകം ശബ്ദത്തിലൂടെ ആണല്ലോ.
0: എല്ലാ ഐഡിയ ഉണ്ടോ മോളു?
1: നോ
0: ഐഡിയ.
2: ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ഉത്തരം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നോളൂ, ഞങ്ങൾ പറയാം കേട്ടോ.
0: നമ്മുടെ അടുത്ത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരാമെന്ന് നേരത്തെ ഒരു സാറിനോട്.
2: ഒരാൾക്കും കൂടെ അവസരം കൊടുത്താലോ?
0: പറഞ്ഞോ.
2: ആ പറഞ്ഞോ.
1: നല്ലൊരു
2: ഗാനം കൊറേ പാട്ടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും വിസ്മയ തുമ്പത്ത് അല്ലേ? ആ വിസ്മയ തുമ്പത്തിൽ ഒരു പാട്ട് വെച്ചാൽ കേട്ടോ
1: ചേച്ചി.
2: ഓക്കെ, ആയിക്കോട്ടെ, എന്തായാലും ഉത്തരം പറഞ്ഞില്ല, എന്നാലും സാരല്ല, നമുക്ക് ക്ഷമിച്ചേക്കാല്ലോ. ഇത്തിരി ചോദ്യം
0: ഉത്തരം പറഞ്ഞവർക്കാണ് ഞങ്ങൾ പാട്ടൊക്കെ കൊടുക്കുക. തൽക്കാലം ഇതൊന്നും ഒരു റിക്വസ്റ്റ് ആയതുകൊണ്ട് തൽക്കാലം ഒന്ന് ക്ഷമിച്ചേക്കാം.
2: ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് മാത്രം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്.
0: അപ്പോൾ ഉത്തരം പറയേണ്ട എന്നാണ്
2: ടഫാണ്.
0: അതെ, ബീനു എന്നോട് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പറഞ്ഞു
2: കൊടുക്കാം.
0: ഓക്കെ, ആയിക്കോട്ടെ, അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് മാറ്റി പിടിച്ചിരിക്കുകയാണ്. സോറി ഡിയസ്, സാറിനോട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു
2: എന്തായാലും കാത്തിരിക്കട്ടെ.
0: ഒരു പാട്ടകലട്ടെ, രണ്ട് അല്ല ഒരു പാട്ടകലൊന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഉത്തരം പറഞ്ഞുതരാം. സമയം 6:34:28 ആയിട്ടുണ്ട്. ഡിയസ് നിങ്ങൾ ടോൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5.
2: നമ്പർ പറഞ്ഞു കൊടുക്കാം അല്ലേ? 0484-242-8101 ഈ നമ്പറിലേക്ക് വിളിക്കുക. ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ പറയാം കേട്ടോ.
0: ഒരിക്കൽ കൂടി നമ്പർ പറഞ്ഞോളൂ,
2: 0484-242-8101.
0: യെസ്. നെക്സ്റ്റ് ട്രാക്ക് ഫ്രം ദ മൂവി മേഘ.

0: ഫ്രണ്ട്സ്, അപ്പോ നമുക്ക് ചോദ്യം അടുത്ത ആള് വെയിറ്റിംഗിലാണ് അല്ലെ, കോള് വെയിറ്റിംഗിലാന്ന് തോന്നുന്നു. നമുക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട്
1: വെയിറ്റിംഗിലാണ്.
0: ആരാണ്?
2: സുനിത.
1: സുനിത
0: സുനിത കുറച്ചുകൂടെ ഉറക്കം സംസാരിക്കാവോ?
2: സുനിത, ഞാനും കാറിൽ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണ്.
0: ഓക്കെ, കാർ ഡ്രൈവിംഗ് ആണ്.
1: എവിടെയായിരുന്നു വീട്?
2: ഞങ്ങള് മണ്ണാർക്കാട്, കോട്ടയം.
0: കോട്ടയം? ഓ, എങ്ങോട്ടാ ഡ്രൈവിംഗ്?
2: ഡ്രൈവിംഗ് എറണാകുളം.
0: ആ, ഇങ്ങോട്ട് വന്നോണ്ടിരിക്ക, ഞങ്ങളുടെ നാട്ടിലേക്ക് വെൽക്കം.
1: എന്തായിരുന്നു കറക്കം? എന്തായിരുന്നു, അടിച്ചു വിളിക്കാനാണോ എറണാകുളത്തേക്ക് വരുന്നത്?
2: ഹസ്ബൻഡ്
1: പോവാ. ഓഹോ,
0: ഹസ്ബൻഡ് എങ്ങോട്ട്
2: പോണു? യുഎസ്എ.
0: ഓ, അമേരിക്കയ്ക്ക് പോണു.
1: ഓക്കെ, എപ്പോഴായിരുന്നു ഫ്ലൈറ്റ്? എപ്പോഴായിരുന്നു?
2: 10:00.
1: 10 മണിക്ക്? അത് ഇപ്പൊ എവിടെത്തി?

0: എവിടെ എത്തി? നീ കണ്ടുപിടിക്കണം അല്ലേ എവിടെ എത്തി?
1: അങ്കമാലി
0: എത്തി. ആ ആ ഇനിയിപ്പോ കുറച്ചും കൂടെ ഉള്ളല്ലോ.
2: അപ്പൊ ഹാപ്പി ജേണി. ഹസ്ബൻഡിന്റെ പേരെന്താ?
1: തോമസ്.
2: അപ്പൊ തോമസിനെ
0: ഹാപ്പി ജേണി,
2: യാത്രാമംഗളങ്ങൾ.
0: അതെ, യാത്രാമംഗളങ്ങൾ നേരുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടിരുന്നോ?
1: കേട്ടിരുന്നു.
2: ആ ഉത്തരം ഏതാന്ന് അറിയാമോ? ആ പറഞ്ഞോ.
1: ചായമുക്കി.
2: ചായമുഖി അല്ലേ? ചായമുഖി അല്ല, അത് സ്റ്റേജ് അല്ലേ?
1: അതെ, ഞാൻ പഠിച്ച സമയം പത്താം ക്ലാസ്സിലായിരുന്നു. എനിക്ക് അതേ അറിയത്തുള്ളൂ.
2: അത് ഏത് ഏത് വർഷമായിരുന്നു ഓർക്കുണ്ടോ?
1: 1993
0: നല്ലൊരു, അതാ ഒരു നോവലിനെ ബേസ് ചെയ്തോണ്ടുള്ള നല്ലൊരു നാടകം.
2: പക്ഷെ ഇത് എന്ന് വെച്ചാൽ ചായമുഖി ഒക്കെ
0: അത് പക്ഷെ ദൃശ്യ നാടകമാണ്.
2: നാടകമാണ്, ദൃശ്യ നാടകമാണ്.
0: അതെ, ഇത് പക്ഷെ അതല്ല, ശ്രവ്യ നാടകം, അതായത് റേഡിയോ നാടകം.
2: റേഡിയോ നാടകം നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ പിടികിട്ടി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചതായിരുന്നു അല്ലേ സുനിത?
0: ആ അത് ദൃശ്യ നാടകമാണെന്നുള്ള രീതിയിലായിരിക്കും അല്ലേ? കുഴപ്പമില്ല, അത് നല്ലൊരു നാടകമാണ് അദ്ദേഹത്തിന്റെ.
2: പക്ഷെ ഞങ്ങൾ ശ്രവ്യം ഇടയ്ക്ക് പറയുന്നുണ്ട്, ശ്രവ്യ നാടകം.
0: റേഡിയോ നാടകം ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ്. ശ്രമിച്ചതിലാണ്, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് നമ്മുടെ കാര്യം.
2: ആരായിരുന്നു ഉത്തരം പറഞ്ഞു തന്നത്? അല്ല, ആരായിരുന്നു കൂടെ വിളിക്കാൻ പറഞ്ഞത്? ആരായിരുന്നു
0: എന്തായാലും ഡ്രൈവിംഗിന്റെ ഇടയ്ക്ക് നമുക്ക് ഡ്രൈവിംഗിന് വേണ്ടി, ഡ്രൈവ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം തന്നെയാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതുപോലെ കേൾക്കുക, വിളിക്കുക, സംസാരിക്കുക, ഇതൊക്കെ തന്നെയാണ്.
2: എന്തായാലും സുനിത ഉത്തരം പറയട്ടെ. എന്തായാലും ഇനി ഇനി ഉത്തരം പറയാതിരിക്കുന്നത് ശരിയല്ല കേട്ടോ. എന്തായാലും ഉത്തരം പറഞ്ഞുതരാം. 1993 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ആ ഒരു നാടകത്തിന്റെ പേര് ഇതാണ്, ജീവനുള്ള പ്രതിമകൾ.
0: അതെ, എം രാജീവ് കുമാർ രചിച്ച്, സതീഷ് സംവിധാനം ചെയ്ത്, 1993 ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത നാടകം.
2: യെസ്, ആ ഒരു നാടകമായിരുന്നു. ഇനി മറക്കണ്ട കേട്ടോ.
1: ഇല്ല,
2: മറക്കൂല. വളരെ സന്തോഷത്തോടു കൂടി സുനിത വന്നതാണല്ലോ. ഉത്തരം ഉത്തരം പിടികിട്ടിയേ, ഇനി ഉത്തരം ശരിയാണ് എന്നൊക്കെ പറഞ്ഞു.
0: കുഴപ്പമില്ല, അത് സാരമില്ല, അതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. കാരണം ആ ഉത്തരം പറയാനുള്ള എന്താണ്?
1: ഒരു ഉത്തരം പറഞ്ഞല്ലോ.
0: അതെ അതെ, അത് തന്നെ. ഛായാമുഖി എന്നുള്ളത് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന്, അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ളവരുണ്ടാവാം, അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ. പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് വായിക്കുക അറിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റിയില്ല അത് നാടകം. നല്ലൊരു നാടകമായിരുന്നു. കണ്ടിട്ടുണ്ടോ അത്? യാത്രയൊക്കെ ഭംഗിയായി പോയി വരട്ടെ എന്തായാലും കേട്ടോ.
2: എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ഒരു പാട്ട് വേണം എന്റെ ഹസ്ബൻഡിന് വേണ്ടി, കിരീടത്തിലെ.
2: ഓക്കെ,
0: കിരീടത്തിലെ
2: ഏത് പാട്ട്?
0: വരമ്പത്തോടെ. എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു, വരമ്പത്തോടെ നടന്നു.
2: ആ പാട്ടിന്റെ പേര് കൂടി പറഞ്ഞേ കേട്ടോ.
0: കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, അതല്ലേ ഉദ്ദേശിച്ചേ? ആ അത് തന്നെ.
2: ഇപ്പൊ യാത്ര പോകുമ്പോ കുറച്ച് സന്തോഷം, ഒരു മൂടക്കെല്ലാം
0: എന്താണ് വേണ്ടത്? കരഞ്ഞോണ്ട് പോണോ? അല്ല, ഇത് പിരിയുന്നതിന്റെ സങ്കടം, അവര് ഭാര്യയും ഭർത്താവോട് പിരിയണതിന്റെ സങ്കടം. അതാണ് അതാണ് മനസ്സിലായി മനസ്സിലായി. കരഞ്ഞോണ്ട് പോകുന്നതിന്റെ സങ്കടം കൊണ്ടാ.
2: ഈ പാട്ടും കൂടി കേൾക്കുമ്പോ ഒരുമിച്ചിരുന്ന് കരഞ്ഞേക്കല്ലേ കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ. അപ്പൊ എന്തായാലും ഉത്തരം പറയാനും അവർ കാണിച്ച ഒരു ശുഷ്കാന്തിയെ നമ്മൾ അഭിനന്ദിക്കണം അല്ലേ?
2: അതെ അതെ അതെ.
0: അപ്പൊ എന്തായാലും ഉത്തരം എല്ലാവർക്കും കേട്ട് കാണുമല്ലോ. റീന എന്തായാലും ഉത്തരം പറഞ്ഞു.
2: അപ്പൊ എന്തായാലും
0: ജീവനുള്ള പ്രതിമകൾ.
2: ഓക്കെ ഓക്കെ, ജീവനുള്ള പ്രതിമകളാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ ഇനി അടുത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങളെ വെയിറ്റിംഗിലാണ്. അപ്പൊ വേഗം വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. അപ്പൊ റെഡി അല്ലേ? വേഗം പോകുന്നുള്ളൂ, ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗിലാണ് ചോദ്യങ്ങളൊക്കെ ആയിട്ട്.
0: അതെ, എന്തായാലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഇനിയൊക്കെ ഇത്തിരി സിമ്പിൾ ആയിട്ട് ചോദിക്കാം. അറീന പാവങ്ങൾ. അപ്പൊ
2: അടുത്ത പാട്ട് എത്തി. യെസ്, നെക്സ്റ്റ് പാട്ട് ആ ഫാത്തിമ ആവശ്യപ്പെട്ട പാട്ടാണ് കേട്ടോ.
0: അതാണല്ലേ, അപ്പൊ അത് കേൾക്കാം.

0: യെസ്, സമയം ദാ 6:50 ആയിട്ടുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: അപ്പൊ നമുക്കിവിടെ കുറച്ച് നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ട് റീഡ് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആൾക്കാരെയൊക്കെ ഒന്ന് കുഴപ്പത്തിലാക്കാൻ വേണ്ടി ആരെങ്കിലും കോൾ വെയിറ്റിംഗ് ഉണ്ടോ?
0: കോൾ വെയിറ്റിംഗിലാണ്. നമുക്കിപ്പോ നെക്സ്റ്റ് കോളർ അഭിരാമി ഫ്രം കൊടുങ്ങല്ലൂരാണ്.
1: ഹലോ.
2: ഹലോ.
1: ആ പറഞ്ഞോളൂ അഭിരാമി.
0: അഭിരാമി
1: അഭിരാമി എന്താ മിണ്ടാത്തെ? ഹലോ.
0: പറയണ്ടേ. കൊടുങ്ങല്ലൂരിൽ അഭിരാമി എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: നല്ല വിശേഷം.

0: അഭിരാമി ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നേ? ആണോ? അതുകൊണ്ടാണ് സംസാരിക്കുന്നത്.
1: അതാണ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അഭിരാമിക്ക് സംശയം, എന്തൊക്കെയാ പറയണ്ടേ? അതാരാണ് ഒരു കൊച്ചു വോയിസ് അപ്പുറത്ത്?
0: ഹൈ മോളു.
1: അതാരാ, മോളാണോ? മോളുടെ പേരെന്താ? ആത്മേയ. നല്ല പേരാണ്.
0: ആത്മേയെന്നാണോ പറഞ്ഞേ?
1: ആഗ്നേയ. ആ ഓക്കെ ഓക്കെ, നല്ല പേരാ. കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പേര് അല്ലേ? നല്ല രസമുള്ള പേരാ. മോൾക്ക് എത്ര വയസ്സായി?
2: മോൾക്ക് 4 വയസ്സ്.
1: 4 വയസ്സ്. ഓക്കെ, ഇപ്പോ UKG പോണ്ടോ അതോ LKG? എവിടെ പോണേ?
2: LKG-യില് ആക്കി.
1: ആക്കിയിട്ടുണ്ട്.
0: ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ, ജൂണിലല്ലേ?
1: ആ അപ്പൊ പുതിയ ഉടുപ്പൊക്കെ വാങ്ങിയാലും മിടിക്കാതിരിക്കും സ്കൂളിൽ പോകാനായിട്ടൊക്കെ അല്ലേ?
0: വെയിറ്റ്, കുട്ടി കാത്തിരിക്കായിരിക്കല്ലേ സ്കൂളിൽ പോകാനായിട്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും മോൾക്ക് അറിയാൻ വഴിയില്ല. അമ്മയുടെ ചോദ്യങ്ങൾ കേക്കട്ടെ. അമ്മയ്ക്ക് ജോലി ഉണ്ടോ?
2: ഇല്ല,
1: ജോലിയില്ല. വീട്ടമ്മ.
0: അപ്പൊ അഭിരാമി, ഇന്നൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാലോ? ഇന്റർനാഷണൽ ടീ ഡേ ആണ്. ചായ ഒക്കെ കുടിക്കാൻ ഇഷ്ടമാണോ?
1: ചായ കുടിച്ചോ?
2: ചായ
1: ഇഷ്ടമാണ്.
0: ഒരു ദിവസം എത്ര ചായ കുടിക്കും?
1: രാവിലെ മാത്രം. രാവിലെ മാത്രം കുടിച്ചു എന്ന് പറഞ്ഞതോ?
2: ചായ കാപ്പിയ കുടിച്ചേ.
1: ഓക്കെ ഓക്കെ ഓക്കെ, ചായ എത്ര കുടിക്കുമെന്ന് ചോദിച്ചാ. ഓക്കെ, അപ്പൊ ചായ രാവിലെ കുടിക്കും, വൈകിട്ട് കാപ്പി കുടിക്കും അല്ലേ? സ്ഥിരം അങ്ങനെയാണോ?
2: അല്ല, ഇന്ന് പുറത്ത് കാപ്പി കുടിച്ചു.
1: പുറത്തുനിന്നാ കുടിച്ചത്, അതുകൊണ്ടാണ്. ഓക്കെ, അത് ശരിയാണ് കേട്ടോ. ഞാനും പുറത്തു പോകുമ്പോ കാപ്പി കുടിക്കണേ, എന്താണെന്നറിയില്ല അത്. ഓക്കെ ഓക്കെ,
0: അപ്പൊ എന്തായാലും അഭിരാമി ചോദ്യത്തിലേക്ക് പോകാം. പോയാലോ, റെഡിയല്ലേ? ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? വളരെ ഈസി ആയ ചോദ്യമാണ്, ഈസി ക്വസ്റ്റൻ ആണ്.
2: ക്ലൂ ഉണ്ടോ?
1: ക്ലൂ എന്താ പറയാ,
0: ക്ലൂ കൊടുക്കണോ? ഞാൻ ആദ്യമൊക്കെ കൊടുത്തേനെ ബിനു, കാരണം ഞാൻ ഈ ഓപ്ഷൻ ഒന്നും കൊടുക്കാത്തത്.
1: ഓപ്ഷൻ വേണ്ട, ക്ലൂ കൊടുക്കാന്ന്. എന്തെങ്കിലും ഒരു കുഞ്ഞു ക്ലൂ.
0: ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉത്തരം പറയും, എന്റെ മനസ്സിലേക്ക് വരുന്ന ക്ലൂ പറഞ്ഞ ഒരു ഉത്തരം പറഞ്ഞോളെ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്.
1: ആ, ക്ലൂ കിട്ടി കഴിഞ്ഞ ഉത്തരത്തിന്റെ ഒരു ഇതാവും അല്ലേ?
0: എന്തായാലും രണ്ട് വാക്കേ വരുന്നുള്ളൂ.
1: രക്ഷയില്ല.
0: അതെ,
1: രണ്ടക്ഷരം, അതൊരു ക്ലൂ ആയിരുന്നു.
0: അത് കോപ്പി അടിച്ച് പറഞ്ഞായിരിക്കും.
1: അപ്പൊ രണ്ടക്ഷരമുള്ള സംസ്ഥാനങ്ങൾ മനസ്സിൽ കൂടെ വന്ന് പോയല്ലേ?
0: അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് പറഞ്ഞായിരിക്കും കേട്ടോ.
1: സെർച്ച് ചെയ്യില്ല. അഭിരാമി വളരെ സത്യസന്ധയാണ് അല്ലേ?
0: എന്തായാലും അടിപൊളി, കൺഗ്രാറ്റ്സ്.
1: അതെ, അപ്പൊ എന്തായാലും ആൻസർ പറഞ്ഞതിന് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനി എന്താ സോങ്, നമുക്കൊരു സോങ്
0: കൊടുക്കാം. പക്ഷെ സാധാരണ നമ്മൾ സമയം വെച്ചിട്ടാണ് ചെയ്യുന്നത്, 30 സെക്കൻഡും 1 മിനിറ്റ് ഒക്കെയാണ്. പക്ഷെ ഇന്ന് സമയമൊന്നുമില്ല, യഥേഷ്ടം
1: സംസാരിക്കാം.
0: ഇന്നത്തെ ദിവസം തുടക്കം വെച്ചേരാലോ.
1: എന്ത് പാട്ട് വേണം? ചിത്രത്തിലെ ഏതെങ്കിലും പാട്ട്. ഓക്കെ,
0: ചിത്രത്തിലെ
1: ആർക്ക് വേണ്ടിട്ടാ?
0: അച്ഛന്റെ പേരെന്താ?
1: അച്ഛൻ. ആ ഓക്കെ, അച്ഛൻ എന്താ റിട്ടയർ ചെയ്തോ? ഓ, അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അച്ഛന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ.
2: ഹസ്ബൻഡിന്റെ
1: അച്ഛനോടാണോ ഇത്ര ഇഷ്ടം? ഞാൻ സ്വന്തം അച്ഛനായിരിക്കും. എന്തായാലും നല്ല കാര്യം കേട്ടോ, അങ്ങനെ ഒരു മരുമകളായതിൽ അത് വളരെ സന്തോഷം ഉണ്ടാവും. എന്റെ മരുമകൾക്ക് എന്നോട് എന്തൊരു സ്നേഹമാണ്,
0: എന്തൊരു കരുതലാണെന്നൊക്കെ വിചാരിക്കണ്ടാവും.
1: അതെ, അപ്പൊ എന്തായാലും അച്ഛന് വേണ്ടിട്ട് നമുക്ക് അടുത്ത പാട്ട് കേട്ടോ.
0: ഓക്കെ അഭിരാമി.
1: ആഹാ, അത് ശരി. ഓ,
0: അപ്പൊ എന്തായാലും അച്ഛനെയൊക്കെ അന്വേഷിച്ചിട്ട് പറയൂ കേട്ടോ. ഓക്കെ,
1: താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ റീന, നമുക്ക് ഇനിയിപ്പോ അടുത്ത ചോദ്യത്തിന്റെ ഇതിന് വിളിക്കാൻ വേണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കണ്ടേ?
0: യെസ്, 0484-242-8101. 0484-242-8101. വേഗം വിളിച്ചോളൂ, ഞങ്ങളുടെ വെയിറ്റിംഗിലാണ്. ചോദ്യങ്ങളൊക്കെ ആയിട്ട് റെഡിയാണോ? അതാ പലരും ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ചോദ്യങ്ങളൊക്കെ ആയിട്ട് പേടിക്കൊന്നും വേണ്ട, ഇനിയുള്ള വളരെ സിമ്പിൾ സിമ്പിൾ,
0: ഇതുപോലെ സിമ്പിൾ സിമ്പിൾ ആയി വളരെ ലളിതമായ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അല്ല, എന്തായാലും ഒരു ആൻസർ ചെയ്യും. നമ്മൾ സമയം പരിധി കൊടുത്തിട്ടില്ലല്ലോ.
1: അതെ അതെ അതെ, അപ്പൊ അങ്ങനെ 30 സെക്കൻഡ് അങ്ങനെ ഒന്നുമില്ല, ടൈം ലിമിറ്റ് ഇല്ല. എന്നാലും മാക്സിമം സ്പീഡിൽ പറയണം കേട്ടോ.
0: ഒരുപാട് ലാഗ് ചെയ്ത,
1: അതെ,
0: ലാഗ് ചെയ്തങ്ങ് പോയേക്കരുത്.
1: അതന്നെ,
0: മാക്സിമം സ്പീഡിൽ പറയാം.
1: അടുത്ത സോങ് എന്നാലും കണ്ണീർ പൂവിന്റെ സോങ് കുറച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടോ, കാരണം കരഞ്ഞോണ്ട് പോവും ആൾക്കാരൊക്കെ. ആരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണീർ പൂവിന്റെ സോങ്? അപ്പൊ എന്തായാലും കണ്ണീർ പൂവിന്റെ സോങ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ ചിരിച്ച് കളിച്ചൊക്കെ പോട്ടെ ആൾക്കാര്. അടുത്ത സോങ് നമുക്ക്
0: അടുത്ത പാട്ട് നമുക്ക് കൊടുക്കാം, പക്ഷെ നമുക്ക് വേറൊരു പാട്ടും കൂടി ചോദിച്ചിരുന്നില്ല. ആ ഒരു പാട്ട് നമുക്ക് കിരീടത്തിലെ പാട്ടാണ്
1: തോന്നുന്നില്ല, കണ്ണീർ പൂവിന്റെ
0: ആ പാട്ട് കിരീടല്ല, വേറൊരു പാട്ട് ഇപ്പൊ ചോദിച്ചല്ലോ നമ്മളോട്. ആ ഒരു പാട്ട് നമുക്ക് നെക്സ്റ്റ് നമുക്ക് കൊടുക്കാം.
1: ഇപ്പൊ വരാൻ പോകുന്ന

0: സമയം 6:59:35 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു
1: ആകാശവാണി കൊച്ചി എഫ് എം 107.5
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്, നമുക്ക് പോകാം. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
2: ഹലോ,
1: ആരാണ്?
2: എന്റെ പേര് ജോഷി എന്നാണ്.
1: എവിടുന്നാ വിളിക്കണേ?
2: ഞാൻ കാക്കനാട് കുമ്പളത്തേക്ക് പോവാണ്.
1: കാക്കനാട് കുമ്പളത്തേക്ക് യാത്രയിലാണല്ലേ? എല്ലാരും യാത്രക്കാരെ വിളിക്കണേ, യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധിക്ക്. അപ്പൊ എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൻസേഴ്സ് ഒക്കെ എല്ലാവരും കൃത്യമായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ ചോദിക്കണം. അപ്പൊ എനിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്തായാലും റീന ചോദ്യം ചോദിച്ചോ.
0: ചോദ്യം ചോദിക്കാനായിട്ട് പിന്നെ നേരെ റീനയിലേക്ക് വിടും അല്ലേ?
1: റീന ചോദ്യങ്ങളുടെ ഉസ്താദ, അതുകൊണ്ടാ.
0: നമുക്ക് ആ ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗികമായ ചായത്തോട്ടം, ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ചായത്തോട്ടം എവിടെയാണ് ആരംഭിച്ചത്?
1: അതെന്താ സംഭവിക്കട്ടെ?
0: ടീ പ്ലാന്റേഷൻ ഇല്ലേ, ടീ പ്ലാന്റേഷൻ,
1: ചായത്തോട്ടം.

0: ഔദ്യോഗിക ചായത്തോട്ടം എന്നാ പറയണ ഒഫീഷ്യൽ ആയിട്ടുള്ളത്.
1: അതെ, മൂന്നാറിൽ ചായത്തോട്ടം ഉണ്ട്.
0: ശരിയെന്നെ, അത് കണ്ടെത്തിയ കാര്യമൊക്കെ നമുക്ക് അറിയാം. അതറിയാം, അതല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചായത്തോട്ടം നമ്മൾ പറയാം, ടീ പ്ലാന്റേഷൻ ഒഫീഷ്യൽ.
1: ക്ലോ എന്താ? നേരത്തെ പറഞ്ഞ ചോദ്യം കേട്ടിരുന്നോ?
0: ഉത്തരം പറയൂ കറക്റ്റ് ആയിട്ട്.
1: ഏകദേശം അവിടെ എത്തി.
0: ഉത്തരം കറക്റ്റ് ആയിട്ട് പറയൂ, ഉറപ്പിച്ച് പറയൂ.
1: ഉറപ്പിക്കോ ഏതിലെങ്കിലും ഉറപ്പിക്കോ. പോരട്ടെ,
0: അതെ റൈറ്റ് ആൻസർ ആണ്. അതാണ് ആദ്യത്തെ, അതാണ് ഔദ്യോഗിക ഫസ്റ്റ് ടീ പ്ലാന്റേഷൻ ഔദ്യോഗികമായിട്ട് കേട്ടോ, അതാണ് ചോദ്യം. ഓക്കെ, എന്തായാലും ഉത്തരം ശരിയാണ്, അടിപൊളി കേട്ടോ.
1: എന്തായാലും ക്ലൂ പകുതി മാർക്ക് ഞങ്ങൾക്ക് തന്നെ.
0: ഞങ്ങൾ ഉത്തരം പറയിപ്പിച്ചു,
1: പറയിപ്പിച്ചു, എന്തായാലും പറയിപ്പിച്ചിട്ട് വിടുവുള്ളൂ എന്നുള്ളതാണ്.
0: യാത്ര എങ്ങനെയുണ്ട് ഇപ്പം? അവിടെ
1: മഴയുണ്ടോ? എന്തായാലും ആ ഒരു ന്യൂസ് വന്നതിന് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് അറിയില്ല.
0: കാക്കിനാട് വരുമ്പോ മഴ ഉണ്ടായിരുന്നോ?
1: തുടങ്ങിയുള്ളൂ അല്ലേ, പെയ്യാനുള്ള ഒരുക്കങ്ങള്. ഓ, നമ്മളോട് പറഞ്ഞിട്ടേ ഒരുക്കം തുടങ്ങുള്ളൂ മഴ എന്നായി.
0: ഓക്കെ ജോഷി, താങ്ക്സ് ഫോർ കോളിംഗ്. എന്തായാലും ശരി ഉത്തരാണ് പറഞ്ഞത്. അപ്പൊ ഡിയാസ്, നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ,
1: സമയം അങ്ങനെ തീർന്നോണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ്.
0: 7 മണി കഴിഞ്ഞ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോവാം.
1: അതെ.

0: സമയം ദാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിയാണ്, 9 മിനിറ്റ് 49 സെക്കൻഡും ആയിട്ടുണ്ട്. ആകാശവാണി കൊച്ചി ഫം റീബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു.
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കുറെ നല്ല ചോദ്യങ്ങൾ, കടുപ്പമുള്ള ചായ പോലെ കടുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ. അതിനിപ്പോ കുറച്ച് സിമ്പിൾ ചോദ്യങ്ങളാ വാലറീന?
0: സിമ്പിൾ ചോദ്യങ്ങളാകാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്.
1: ഹലോ, എന്തോ എന്ത് പറ്റിയെന്നറിയില്ല, കോൾ കട്ടായി പോയതായിരിക്കും അല്ലെ, കുഴപ്പമില്ല. നമുക്ക് ഇനി ട്രൈ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. 0484 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്കാണ്.
0: യെസ്, സീമയായിരുന്നു നമുക്കപ്പോൾ ഉണ്ടായിരുന്നത്. എന്തായാലും സീമയുടെ കോള് നമുക്ക് കണക്ട് ആയില്ല. സീമ അവൈലബിൾ ആണെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ,
1: കുഴപ്പമില്ല, എന്തായാലും ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ കട്ടായി പോയതായിരിക്കും.
0: അതെ, 7:25 വരെയാണ് നമ്മുടെ ഈ ഒരു കോൾ ടൈം എന്ന് പറയുന്നത് കേട്ടോ, കോൾ വിളിക്കാനുള്ള ഒരു സമയം.
1: 7:25 മലയാളത്തിൽ ന്യൂസ് ഉണ്ട്. 10 മിനിറ്റ്, 7:35 നമ്മൾ വീണ്ടും വരും.
0: ഓക്കെ, അപ്പോൾ ഡേസ് കേട്ടുകൊണ്ടിരിക്കും.

0: ദിസ് ഇസ് ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5. അപ്പൊ ദാ ചായയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അല്ലേ.
1: ചായ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ചായയെക്കുറിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതായത് എന്താണ്
0: ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ ഏതാണ് അങ്ങനെ ചോദിച്ചെന്തെങ്കിലും ബിനു പറയും, ഏത് ടൈപ്പ് ചായയാണ് കൂടുതൽ കഴിക്കുന്നത്?
1: അങ്ങനെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചായ ഒന്നുമില്ല നമുക്ക്. എനിക്ക് ഒരുപാട് കടുപ്പ് ഇഷ്ടമല്ല, ചോദ്യങ്ങളുടെ കടുപ്പ് ഇഷ്ടമല്ലാത്ത പോലെ തന്നെ ചായയുടെ കടുപ്പ് എനിക്ക് ഇഷ്ടമല്ല.
0: പക്ഷെ എനിക്ക് ചോദ്യങ്ങളുടെ കടുപ്പൊക്കെ ഇഷ്ടമാണ്, കാരണം കൂടുതൽ അറിവ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ.
1: ചോദ്യങ്ങളുടെ
0: ചോദ്യങ്ങളുടെ കടുപ്പ് എനിക്ക് ഇഷ്ടമാണ്, കാരണം കൂടുതൽ ആ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, അല്ല എനിക്ക് വളരെ ഇഷ്ടമാണ്. കടുപ്പമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കും. എവിടെയായാലും എനിക്ക് അത് വളരെ
1: പഠിക്കാൻ നല്ലതാണ്,
0: അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണോ. ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേൾക്കും. പക്ഷെ ചായ ഒരുപാട് കടുപ്പ് എനിക്ക് അധികം താല്പര്യം. പക്ഷെ ചിലര് പറയും കടുപ്പത്തിൽ ചായ,
1: ഭയങ്കര കടുപ്പത്തിൽ മധുരം കുറച്ച് ആ ചായയുടെ രുചി അറിയണം എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത്രയ്ക്കങ്ങോട് കടുപ്പ് ഇഷ്ടമല്ല, മധുരം കുഴപ്പമില്ല, ഒരു മീഡിയം.

0: ഇൻട്രസ്റ്റിംഗ് ആണോ, ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേൾക്കും. പക്ഷെ ചായ ഒരുപാട് കടുപ്പം എനിക്ക് അധികം താല്പര്യമില്ല. പക്ഷെ ചിലർ പറയും കടുപ്പത്തിൽ ചായ,
1: ഭയങ്കര കടുപ്പത്തിൽ മധുരം കുറച്ച് ആ ചായയുടെ രുചി അറിയണം എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ കടുപ്പം ഇഷ്ടമല്ല, മധുരം കുഴപ്പമില്ല, ഒരു മീഡിയം ലെവൽ മതി.
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് ആ ഒരു ചായയുടെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചായ അത് റീന പറയുന്നുണ്ട് കേട്ടോ. അതാ അതൊന്ന് പറഞ്ഞേക്കോ റീന.
0: വിനു,
1: അതൊരു ഷാംപെയിൻ ടീ അല്ലേ, എന്താണ് പറയുന്നേ?
0: യെസ്, ഷാംപെയിൻ ടീ, ഷാംപെയിൻ ഓഫ് ടീസ് എന്നൊക്കെ പറയുന്നില്ലേ. ചായയുടെ ഷാംപെയിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ചായ ഏതാണ്? അത് ഞാൻ ബിനുവിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്തായാലും ബിനുവിനോട്
1: ആദ്യമേ ഒന്ന് പറഞ്ഞു പോയായിരുന്നു ഡാർജിലിംഗ്.
0: യെസ്, അതാണ് ചോദിച്ചത്. അത് എവിടെയാണെന്നായിരുന്നു എന്റെ ചോദ്യം ഞാൻ ചോദിച്ചത്. പക്ഷെ എന്തായാലും ഡാർജിലിംഗ് ടീ ആണ് കേട്ടോ. ഓക്കെ, എന്നാലും ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ട്യൂൺ ചെയ്തിരിക്കുന്നവർക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഒന്ന് നോക്കുക. ചായയുടെ ഷാംപെയിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ചായ എന്ന് പറയുന്നത് ഡാർജിലിംഗ് ചായയാണ്, പശ്ചിമ ബംഗാൾ. ഓക്കെ,
1: അപ്പൊ അത്രയും കാര്യങ്ങൾ പിടിയിട്ടല്ലോ. ഇനിയിപ്പോ അടുത്ത വേറെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്
0: വേറെ മാത്രല്ല, ഒരുപാട് ടൈപ്പ് ചായകൾ ഉണ്ടല്ലോ. ചായ എന്ന് പറയുന്നത് മസാല ചായയൊക്കെ ഭയങ്കരമായിട്ട്
1: ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ
0: ശംഖുപുഷ്പം ചായ, പിന്നെ എങ്ങനെയാണ് അങ്ങനെ വെറൈറ്റി ടൈപ്പ്
1: ചായ. ഒരു ബ്ലാക്ക് ടീ ആയിട്ടാണ് കഴിക്കണെന്ന് തോന്നുന്നു.
0: അങ്ങനെ കഴിക്കാം. അതിന് ചായ എന്ന് പറഞ്ഞ വെറൈറ്റി ടൈപ്പ് ചായ
1: ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ പല പല ടീസ് ഇങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അതിനകത്ത് നമുക്ക്
0: ചില ഹിബിസ്കസ്, എന്താ പറയാ, ഹിബിസ്കസ്
1: ഉണ്ട്, ചെമ്പരത്തി പൂ, അതുപോലെ തന്നെ ഏലക്ക, അങ്ങനെ അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ഫ്ലേവേഴ്സിലുള്ള ടീസ് അവൈലബിൾ ആണ്.
0: അത് ചിലർ മസാല ചെയ്തെങ്കിലും ഒരു മസാല മാത്രം ആഡ് ചെയ്തുണ്ടാക്കുന്നവരുണ്ടാവും.
1: തടി കുറയ്ക്കാൻ വേണ്ടി ഗ്രീൻ ടീ ഉണ്ട്,
0: ഇഞ്ചി ചായ ഉണ്ട്,
1: ചായ ഉണ്ട്.
0: ഗ്രീൻ ടീക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ
1: എന്ന് പറയണ കേക്കാം എനിക്ക്. പക്ഷെ ലെമൺ കളർന്ന് ഗ്രീൻ ടീ പിന്നെ കുഴപ്പമില്ല, എനിക്ക് അത്ര താല്പര്യമില്ല.
0: പിന്നെ ഈ ലെമൺ ടീ ഒക്കെ ഞാൻ കുടിക്കും എക്സാമിന്റെ കാലത്തായിരുന്നു കേട്ടോ. ലെമൺ ടീ കുടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഉറങ്ങാതിരുന്ന് കുടിക്കാനായിട്ട്,
1: മാറ്റിവെക്കാൻ വേണ്ടിട്ട് അല്ലേ.
0: അങ്ങനെ
1: കേട്ട് പഠിച്ചോളൂ കേട്ടോ, എക്സാം എഴുതാന്ന് കുട്ടികൾക്കൊക്കെ അതൊരു ഗുണം ചെയ്യും.
0: പിന്നെ ഒരുപാട് ഉറക്കൊഴിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല,
1: എന്നാലും എക്സാം ടൈമിൽ കുറച്ച് ഉറക്കൊഴിക്കാം,
0: കുഴപ്പമില്ല, അതൊക്കെ വിട്ട് കളഞ്ഞേക്കില്ലേ.
1: അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ടൈം ഇപ്പോ ആയിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് എന്താ പറയാ, ന്യൂസിന്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിക്കാനുള്ളവർ വിളിക്കാം കേട്ടോ.
0: ഓക്കെ, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. ഒരിക്കൽ കൂടി നമ്പർ പറഞ്ഞോളൂ,
1: 0484-242-8101.
0: ഓക്കെ, അവ നമ്പർ ഒക്കെ ക്ലിയർ ആയിക്കാണെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളിവിടെ വെയിറ്റിംഗിലാണ്. അപ്പൊ നേരത്തെ വിളിച്ചിരുന്ന പോലെ വേഗം വേഗം വിളിച്ചോളൂ. നേരത്തെ വിളിച്ച കോള് പെട്ടെന്ന് നമുക്ക് ഡ്രോപ്പ് ആയി പോയില്ലേ. വേഗം വിളിച്ചോളൂ.

0: യെസ് സമയം ദാ 7 മണിയായിട്ട് 18 മിനിറ്റും 18 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ് അപ്പോൾ ദാ
1: അപ്പൊ നമുക്ക് എന്തായാലും ഒരു കോളും വരുന്നുണ്ടായിരുന്നു, പക്ഷെ അതും ഇതുപോലെ ഡ്രോപ്പ് ആയി എന്ന് തോന്നുന്നു അല്ലേ?
0: യെസ് ഡ്രോപ്പായി പോയി. അപ്പോൾ എന്തായാലും 7:25 വരെയാണ് നമ്മുടെ കോൾ വിളിക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിനു, നമുക്ക് ദാ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കാം അല്ലേ?
1: ചോദിച്ചോളൂ.
0: അല്ലേ,
1: ആ
0: ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ
1: എന്തായാലും
0: ചിലപ്പോൾ
1: കോള് ഡ്രോപ്പ് ആയി പോയതുകൊണ്ട് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ.
0: ഓക്കെ, ഇതാണ്, ചായ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ രാജ്യം ഏതാണ്? ഒരുപാട് പേർക്ക് അറിയായിരിക്കും, ചായ പ്രേമികൾക്ക് അറിയാൻ
1: കേൾക്കുമ്പോൾ
0: പറ്റും.
1: ആളുകൾക്ക് ഇങ്ങനെ വിളിക്കാനുള്ള അത് വരുന്നുണ്ട്, കോൾ
0: യെസ്
1: വരുന്നുണ്ട്,
0: നമുക്ക്
1: നമുക്ക്
0: നോക്കാം,
1: നോക്കാം.
0: ആരാ നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ, വീണ്ടും നമസ്കാരം.
1: വീണ്ടും നമസ്കാരം, ആരാണ്?
2: ഏറ്റവും ഫസ്റ്റ് കോൾ വിളിച്ച ആളാണ്.
0: അയ്യോ,
2: ഞാനായിരുന്നു
1: അന്ന് കട്ടായി പോയത്.
0: ആ കട്ടായി പോയത്.
1: ഓ, എന്തായാലും സന്തോഷം, കിട്ടിയല്ലോ.
0: 6 മണിക്ക് നമ്മളെ വിളിച്ച ആളാണ്.
1: അത് തന്നെ, എന്തായാലും ആ കോള് ഡ്രോപ്പ് ആയാലും ഞങ്ങൾക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കിട്ടിയല്ലോ, സന്തോഷം.
2: ഞങ്ങളും ഞാനിന്ന് കുറച്ച് തിരക്കായി പോയി.
1: ആ ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ എന്തായാലും വിളിച്ചിട്ട് കിട്ടിയല്ലോ, അതിൽ സന്തോഷം.
0: എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു?
2: ഞാൻ SICT കൊച്ചിൻ ഡിവിഷൻ നമ്പർ റിട്ടയർ ആയാണോ?
1: റിട്ടയർ ചെയ്തു. ഓക്കെ, ഇപ്പൊ വിശ്രമ ജീവിതം അല്ലേ? വിശ്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വിശ്രമിക്കാൻ സമയമായിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആ സമയം തീരും ഇപ്പൊ തന്നെ, അതുകൊണ്ട്
0: അതുകൊണ്ടാട്ടോ നമ്മൾ പെട്ടെന്ന് ചോദിക്കാന്ന് പറഞ്ഞതേ. ചായ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ രാജ്യം ഏതാണ്?
2: ഇംഗ്ലണ്ട്.
0: അല്ല, ഇനിയൊരു ഒരു ചാൻസ് കൂടി തരാം, ഉത്തരം പറഞ്ഞു. ഏഷ്യയിലാണ്, ഇന്ത്യ അല്ല, ഏഷ്യയിൽ ഉൾപ്പെട്ടതാണ്. യെസ് ചൈന. ഇത് ആദ്യമേ പറയേണ്ടിയിരുന്നില്ലേ?
1: അതാ ഏഷ്യ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്തായാലും കത്തി.
0: അങ്ങനെ കത്തിയതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞോണം, എങ്ങനെയാണാവോ, ദൈവത്തിനറിയാം.
1: എന്തായാലും കത്തി കത്തി.
2: ചൈന ചായക്ക് വളരെ ഫേമസ് ആണ്.
1: അതെ അതെ അതെ.
0: ഇപ്പൊ ഇത് എന്തിയാ ആദ്യം പറയാതിരുന്നത് എന്നിട്ട്?
1: എന്തായാലും ആൻസർ പറഞ്ഞതിന് കൺഗ്രാറ്റ്സ് കേട്ടോ.
0: എന്തായാലും നമ്മൾ ഓപ്ഷൻസ് കൊടുക്കാതെയാണല്ലോ ഉത്തരം പറഞ്ഞത്.
1: അതെ അതെ അതെ അതെ,
0: കുഴപ്പമില്ല, നല്ല കാര്യം കേട്ടോ.
1: അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമുക്ക് ടൈം തീരുന്നതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് ഒരു കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കാൻ സമയമില്ല. അപ്പൊ എന്തായാലും നമുക്ക്
0: പാട്ട് ഏതാണ് പറഞ്ഞോളൂ.
2: എനിക്കൊരു ഹിന്ദി പാട്ടാണ് വളരെ ഇഷ്ടമുള്ളത്, സത്യം ശിവം സുന്ദരം എന്നുള്ള
1: പഴയ പാട്ട്. പഴയ പാട്ടല്ലേ, പഴയ പാട്ട്. പക്ഷേ നമുക്ക്
0: ഓക്കെ, ന്യൂസിന് ശേഷം ഞങ്ങൾ തരാം കേട്ടോ.
1: ഓക്കെ, ന്യൂസിന് ശേഷം എന്തായാലും
0: 7:35 ശേഷം തരാം.
1: കണ്ണീർ പൂവിന്റെ ഒക്കെ പാട്ട് വെച്ച് നമ്മൾ കരയിപ്പിച്ചതാണ്, എന്നാൽ ഒരു ഓൾഡ് സോങ്ങും കൂടെ ആയിക്കോട്ടെ.
0: ഓക്കെ,
1: ആ അതും ഒരു ഇത്തിരി ഓൾഡ് സോങ് അല്ല അല്ല, കുറച്ചു
0: ഏത് പാട്ടായിരുന്നു ദേശാടനത്തിൽ, ഏത് പാട്ടാ ഉദ്ദേശിക്കുന്നത്?
1: അതെ, ഏത് പാട്ടാ വേണ്ടത്?
2: എന്നോട് എന്തിനു പിണക്കം,
1: അത് ദേശാടനത്തിലെ അല്ലാട്ടോ.

0: മാഡം ആരോ അടുത്ത് പറയുന്നുണ്ട്.
1: ആരായിരുന്നു അടുത്ത്?
2: എന്റെ ഭാര്യയുണ്ട്, ശ്രീമതിയുണ്ട്.
0: ആണോ, പേരെന്താണ്?
2: രമ.
0: രമ, ഓക്കെ.
1: അന്വേഷിച്ചിട്ട് പറഞ്ഞേ കേട്ടോ.
0: അപ്പൊ എന്തായാലും ദേശാടനത്തിലെ പാട്ടും ഒരു ഇപ്പോഴത്തെ ഒരു ടൈമുമായിട്ട് അത്ര ബന്ധപ്പെട്ടൊരു പാട്ടല്ല, എന്തായാലും കുഴപ്പമില്ല. കുറച്ച് ഇതായിട്ടുള്ള ഒരു സോങ് ആണ്. നമ്മൾ നല്ല അടിപൊളി പാട്ടുകളാണ് ഈ ടൈമിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം.
1: ഉത്തരം ശരിയായിട്ട് പറഞ്ഞു,
0: ഉത്തരം പറഞ്ഞതിൽ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്.
1: ഓക്കെ, അപ്പൊ പാട്ട് തരാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.
1: സമയം താ 7:22:15 ആയിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നു.
0: സമയത്തിന്റെ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നതാണ്, കുഴപ്പമില്ല.
1: എന്തായാലും അദ്ദേഹം ചോദിച്ചൊരു പാട്ട് എന്തായാലും ഉത്തരം പറഞ്ഞല്ലോ അല്ലെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് 7:35 ശേഷം നമുക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയുള്ള ചോദ്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ ഈസി ആയൊരു ചോദ്യം അവരോട് ചോദിച്ചു വെച്ചേക്കാം. അവർക്ക് അവരോട് ചോദിക്കുന്ന കീർത്തി ചക്ര എന്ന മൂവിയിലെ മോഹൻലാൽ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന്റെ പേര് എന്താണ്?
0: വളരെ സിമ്പിൾ, ഒത്തിരി
1: ഇരിക്കട്ടെ, കുഴപ്പമില്ല. പെട്ടെന്ന് വന്നതല്ലേ, അത് എന്തായാലും ഈസി ആയിട്ട് ഇരുന്നോട്ടെ. നമ്മൾ ലിസണേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ, നമ്മൾ ലൈവില് ചോദിച്ച ചോദ്യമല്ല. ലിസണേഴ്സ് വേണ്ടി അറിയാവുന്ന ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉത്തരം അയക്കാം. അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ ഇഷ്ട ചിത്രം കൂടി അതോടൊപ്പം നിങ്ങൾക്ക്
0: വീണ്ടും അയക്കാനുള്ള ഒരു സമയം കിട്ടി.
1: അതുകൊണ്ടാണ് ചോദിച്ചത്.
0: വാട്സ്ആപ്പിൽ മതിയല്ലോ,
1: വാട്സ്ആപ്പിൽ അയച്ചാൽ മതി കേട്ടോ.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞു റീന.
1: ഓക്കെ, വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8547341075. 8547341075. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം അല്ലെങ്കിൽ കഥാപാത്രം ഏതെന്ന് പറയുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൂടി.
0: ചക്ര എന്ന് പറഞ്ഞ ചിത്രത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്.
1: വളരെ ഈസി ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ അയക്കാൻ താല്പര്യമുള്ളവർക്ക് ഉത്തരം അയക്കാം. അതിനുവേണ്ടി നമ്മൾ വളരെ ഈസി ഒരു ചോദ്യം ചോദിച്ചു എന്ന് മാത്രം. ബിനു എപ്പോഴും പറയും ഞാൻ കട്ടി ചോദ്യമാണ് ചോദിക്കാന്ന്
0: പറയും. അതുകൊണ്ട്
1: അല്ലെങ്കിൽ ഇത്രയും കട്ടി ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല.
0: റീനയുടെ വകുപ്പിൽ ഇല്ലാത്ത ചോദ്യമായിരുന്നു അത് ആക്ച്വലി. ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടോണ്ടിരിക്കും.
1: ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലും സത്യപ്രതിജ്ഞ

0: പ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, കെ മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാല ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യുഡിഎഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി വി ബി ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ടി വി കെയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130-ലേറെ എബോള മരണങ്ങളും 600-ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയതല വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में एलपीजी प्रोडक्शन को रैंप अप किया गया है और लगभग 46 से 47 हजार टन एलपीजी देश की रिफाइनरीज में बनाई जा रही है.
0: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%-ൽ അധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
0: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം അട്ടിമറിച്ചു.

ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാ സേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തിരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ്, നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3,00,000 നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35. Stay tuned.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: അപ്പോ ഒരു ചെറിയ ബ്രേക്ക് അല്ലേ, മലയാളം ന്യൂസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ആർജെ റീന ആൻഡ് ആർജെ ബിനു, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
2: യെസ്, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്, അപ്പോൾ അതാ ധാരാളം കോൾസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്.
1: നമ്മുടെ കോൾ ടൈം നമ്മൾ ശരിക്കും നിർത്തി,
2: ഞങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് കോൾസ് എടുക്കാത്തത്. അതിനുശേഷം ഒരുപാട് കോൾസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്.
1: വാട്സ്ആപ്പിൽ മെസ്സേജ് ഇടാട്ടോ, ഇനിയിപ്പോൾ കോൾ വിളിച്ചു.

0: നെറ്റ് കിട്ടാത്തവർ, മീൻസ് പറ്റാത്തവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. 8547341075 എന്ന നമ്പറിലേക്ക് കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്.
1: യെസ്, അപ്പൊ അതാ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ്.
0: നമ്മൾ ചോദ്യം ചോദിച്ചു വെച്ചിരുന്നു അല്ലേ?
1: യെസ്, കീർത്തി ചക്ര എന്ന മൂവിയിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയ ക്യാരക്ടർ ഏതാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് വന്ന മെസ്സേജ് ആരയച്ചിരിക്കുന്നറിയോ? അരുൺ ജോ മാത്യു, യെസ് അയച്ചിരിക്കുന്നു. മേജർ മഹാദേവൻ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം. പിന്നെ ഫേവറേറ്റ് ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് ഇന്ദുചൂടൻ.
0: അതേത് മൂവിയായിരുന്നു
1: ഇന്ദുചൂടൻ എന്ന മൂവി? ഇതായിരുന്നു പറഞ്ഞത്,
0: കഥാപാത്രം.
1: കഥാപാത്രമാണ് നമ്മൾ പറഞ്ഞത്. മൂവി
0: മൂവി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല.
1: ഇല്ല, കഥാപാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്.
0: പിന്നെ അനില ആനന്ദ്
1: നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു. യെസ്,
0: മേജർ മഹാദേവ്, മഹാദേവൻ എന്നില്ലേ, കുഴപ്പമില്ല, പട്ട സാരല്ല. ഫേവറേറ്റ് ക്യാരക്ടർ ആരാണ്? മംഗലശ്ശേരി നീലകണ്ഠൻ. ഓക്കെ, ഇനി അടുത്തത്.
1: അടുത്തത് വന്നിരിക്കുന്നത് ആരായിരുന്നു പേര്? ജിൻഷ. ജിൻഷ മേജർ മഹാദേവൻ,
0: നിക്നെയിംഡ് മഹി. ഓക്കെ,
1: കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ അയച്ചിരിക്കുന്നു. യെസ്, ജിഷ ജോൺസൺ ആണ് അല്ലേ പിന്നെ അയച്ചിരിക്കുന്നത്.
0: പിന്നെ അമൃതം ഗമയ എന്ന് പറയുന്ന ചിത്രത്തിലെ വിഷ്ണു.
1: അതാണ്
0: അല്ല, അമൃതം ഗമയില് ഹരിദാസ്, ഡോക്ടർ ഹരിദാസ്, ചിത്രത്തില് വിഷ്ണു.
1: ഓക്കെ,
0: അതാണ് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങള്.
1: അടുത്ത ഉത്തരം അയച്ചിരിക്കുന്നു മേജർ മഹാദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിനി ഗോപിനാഥ് അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. ഫേവറേറ്റ് മോഹൻലാൽ സോങ് ഫ്രം എന്നാ പിൻഗാമി അല്ലെ, വെണ്ണിലാവോ.
0: പാട്ട് ചോദിച്ചിരിക്കുകയാണ് അല്ലേ?
1: മേജർ മഹാദേവൻ എന്ന് പറഞ്ഞു, പാട്ടാണ് ഫേവറേറ്റ് മോഹൻലാൽ സോങ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിൻഗാമിയിലെ വെണ്ണിലാവോ എന്ന പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്.
0: അടുത്ത ആരാണ്? പേര് വെച്ചിട്ടില്ല അല്ലെ?
1: പേരെന്തല്ലാത്ത
0: ദീപ സുരേഷ്.
1: യെസ്, ദീപ സുരേഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഫിലിം, ഇഷ്ടപ്പെട്ട ഫിലിം ആണെന്നുള്ള കന്മദം എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നു കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂരിനെയും ഓൺ ദ ഗോയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം മേജർ മഹാദേവൻ. മോഹൻലാലിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ കിരീടം. ഒരുപാട് പേർക്ക് കിരീടം ഇഷ്ടമാണല്ലേ, പക്ഷെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരുപാട് സംഭവമൊക്കെ ഉണ്ടതില്ലേ. എനിക്കൊന്ന് അച്ഛന്റെ ആ മകന്റെ കാര്യം ബന്ധം, അച്ഛൻ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്നു.
0: മോഹൻലാൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒത്തിരി ചിത്രങ്ങള് ഭയങ്കര ടച്ചിങ് ആണ്. രണ്ടുപേരും അഭിനയ ചക്രവർത്തിമാരാണല്ലോ, അതുകൊണ്ടാണ്.
1: അതാണ് മാത്രം ഭയങ്കര എന്താ പറയാ, മനസ്സിന് അതുപോലെ സ്പർശിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ശരിക്കും ഉണ്ടല്ല. തിലകന്റെ ഒക്കെ ആ ഒരു
0: രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത സീനുകളാണ് അതൊക്കെ.
1: അതൊന്നും പറയാതിരിക്കാൻ വയ്യ അല്ല. പിന്നെ അയച്ചിരിക്കുന്നു നിമിഷ, കൃത്യമായിട്ട് മേജർ മഹാദേവൻ എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട മൂവി താളവട്ടം ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിലെ
0: നയൻറ്റീസിലുള്ള മോഹൻലാൽ ചിത്രങ്ങള് ഗംഭീരമായിരുന്നു.
1: പിന്നെ
0: അല്ലെന്നല്ല, പക്ഷെ ആ സമയത്തുള്ളത് ഒരു പ്രത്യേക ഒരു വെറൈറ്റി കഥാപാത്രങ്ങളും ഇതുപോലെ ഇഷ്ടപ്പെട്ട.
1: പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു, പുലിമുരുകൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ
0: എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. മേജർ മഹാദേവൻ,
1: കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരുപാട് മെസ്സേജ് ഇതാ വീണ്ടും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം.
0: അതെ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. 8 മണി വരെ ഉള്ളു ഞങ്ങൾ ഇവിടെ.
1: 7:44 ആയിട്ടുണ്ട്. അപ്പൊ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമുക്കറിയാം, ഇനിയിപ്പോ എന്താ പറയാ, മഴക്കാലമാണ്, ഡെങ്കിപ്പനി ഒക്കെ വരുന്ന ഒരു സമയമാണ്. അത് പിടിപെടാതിരിക്കാൻ
0: ഒരു സമയം കൂടെ, കുറച്ച് ഹെൽത്ത് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം ചൂട് മാറി തണുപ്പിലേക്ക് പോകുന്നതിന്റെ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് വളരെ ശ്രദ്ധിക്കണം.
1: അന്തരീക്ഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക,
0: അതാണ്. ചൂട് കുറഞ്ഞിട്ടില്ല, എന്നാൽ മഴ വരികയും ചെയ്തു.
1: അപ്പൊ അതിന്റെ ആ തീവ്രത അങ്ങ് നമ്മുടെ കാര്യം അസുഖങ്ങളായാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം ഒരു പാട്ടൊക്കെ അല്ലേ.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: അപ്പൊ ഒരു മെസ്സേജ് നമ്മൾ പിന്നെയാണ് വന്ന മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ
2: നേരത്തെ ബാബു അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ,
1: ബാബു എൻ എൻ അല്ലേ,
2: ആ ബാബു എൻ എൻ മേജർ മഹാദേവൻ ഇഷ്ടപ്പെട്ട സിനിമ പിന്നാര എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ട്.
1: പിന്നെ മോഹൻലാലിനെ കുറിച്ച് കുറെ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ്,
2: ഇന്ന് മോഹൻലാലിന്റെ ജന്മദിനം പോലെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് May 21. അന്നാണ് ഞാൻ എന്റെ പ്രിയതമ ഗീതയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കൃത്യമായി പറഞ്ഞാൽ 21/5/1983 ഈ ദിവസം സ്മരണീയമാക്കാൻ പൂച്ചക്കണ്ണി എന്ന സിനിമയിൽ പി ബി ശ്രീനിവാസൻ പാടിയ ഗീതേ പ്രിയ സഖി എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിലാണ് ചോദിച്ചത്.
1: പഴയ പാട്ടാണ്, അത്രയും പഴയ പാട്ട് നമുക്ക് ഇവിടെ ഈ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്.
2: എന്തായാലും
1: പ്രശ്നമുണ്ട് നമുക്കിവിടെ ഈ ഒരു ടൈമിൽ നമുക്ക് ഇടേണ്ട പാട്ടുകളുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കുറച്ചൊരു അത്ര പഴയതല്ലെങ്കിലും കുറച്ച് സോഫ്റ്റ് മ്യൂസിക് ഇടേണ്ടി വന്നു.
2: അപ്പൊ എന്തായാലും കെ സി ഗംഗാധരനും പിന്നെ ഗീത അല്ലേ,
1: അവർക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: നല്ലൊരു ആശംസ അറിയിക്കാണ് വിവാഹ വാർഷിക ആശംസകൾ.

0: ഇനിയും ഒരുപാട് വർഷം
1: വളരെ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അപ്പൊ വളരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ
1: രണ്ടുപേരുണ്ടാണല്ലോ അത് ഓർത്തിരിക്കുന്നത്.
0: അതെ അതെ. അപ്പൊ വളരെ പ്രാധാന്യമുള്ള ഇമ്പോർട്ടന്റ് ഡേ ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും എല്ലാവിധ വിവാഹ വാർഷിക മംഗളാശംസകൾ നേരുകയാണ്. എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ എന്ന് വെച്ച്
1: കഴിഞ്ഞാൽ അത് വന്നോട്ടെ, നമുക്ക് അപ്പോഴത്തേക്കും ഇനി ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ റീന പറഞ്ഞു നിർത്തിയിരുന്നു നേരത്തെ. അതായത് നമ്മൾ വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഈ ഒരു കാല എന്ന് പറഞ്ഞാൽ ഈ മഴ അല്ല ഈ ചൂട് മാറി മഴയിലേക്ക് പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത്.
0: പ്രത്യേകിച്ച് ഡെങ്കിപ്പനി
1: അല്ല പല പല അസുഖങ്ങളുടെ ഒരു സമയമാണിത്. ശുചിത്വം വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്.
0: അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന ഒരു സംഭവം കാര്യം ഡെങ്കിപ്പനിയെ കുറിച്ചാണ്. അതാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ച് പറഞ്ഞു പോകാന്ന് മാത്രമുള്ളൂ അല്ലേ. ഇതിങ്ങനെ ഈ ഒരു കേസുകൾ ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊതുകൾ വഴിയാണ് ഈ രോഗം പകരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ വിചാരിച്ചിരുന്നത് അല്ലേ.
1: മഴ അങ്ങനെ ഇല്ലാന്നാണ് ഇപ്പൊ പറയുന്നത്. കാരണം മഴ അങ്ങനെയൊന്നും നമുക്ക് ഒരു സമയം ക്രമീകരിക്കാൻ പറ്റുന്നില്ല. ഏത് സമയത്തും നമ്മൾ ഈ രോഗങ്ങളെല്ലാം വരാനുള്ള സാധ്യത ഇപ്പത്തെ ഒരു കാലഘട്ടത്തിലുണ്ട്.
0: കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥയുടെ
1: വ്യതിയാനം, നഗരവൽക്കരണം, അങ്ങനെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്.
0: ഇതൊക്കെയാണ് അതിനുള്ള സാധ്യത.
1: അധികവും വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ നഗരവൽക്കരണം കൂടുന്തോറും വൃത്തിഹീനമായിട്ടുള്ള ഇത് വരാൻ സാധ്യതയുണ്ടല്ലോ.
0: കാരണം മാത്രല്ല, അതുകൊണ്ട് മാത്രല്ല ഈ മോശം ശുചിത്വം ഒക്കെ ഉണ്ടല്ലോ ഈ തിരക്ക്.
1: അതെ, അതാണ് എല്ലാം കൂടി
0: ശരിയല്ലാത്ത. മഴ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത നേരത്തെ മഴ വന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന
1: ചൂട് വല്ലാതെ കൂടുന്നു, മഴ വല്ലാതെ കൂടുന്നു, എല്ലാം കൂടി മൊത്തത്തില് മഴയ്ക്കും ചൂടിനും തന്നെ അറിഞ്ഞുകൂടെ എപ്പോഴൊക്കെ വരണം, അതാണ് പ്രശ്നം.
0: അതെ അതെ അതെ.
1: അപ്പൊ അസുഖങ്ങൾക്ക് പറഞ്ഞൂടെ എപ്പോഴൊക്കെ വരണമെന്ന്, അങ്ങനത്തെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്.
0: അതുകൊണ്ട് തന്നെയാണ് ഈ കൊതുകുകളുടെ പ്രജനന കാലഘട്ടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലെ. സാധ്യത വർദ്ധിക്കാനുള്ളതാണ്
1: ഈ ഒരു സമയം. പ്രജനന കാലഘട്ടം ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഈ സമയത്ത് രോഗം പകരാനുള്ള സാധ്യത കൂടുതലാകുന്നത് പറയുന്നത്.
0: അതാണ് ഈ പതിറ്റാണ്ടുകളായിട്ട് തന്നെ ഇതിങ്ങനെ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്,
1: ക്രമാനുഗതമായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്.
0: അതെ അതെ.
1: അതൊരു സീസണൽ രോഗം അല്ലാതായി മാറിയിട്ടിരിക്കുക.
0: അതെ, മൊത്തത്തിൽ ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് എന്നാണ് ഏഷ്യ കോണ്ടിനെന്റൽ ലീഡും ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യ ഒരു ഡോക്ടറും അങ്ങനെ പറയുന്നത്, ഡയറക്ടറും അങ്ങനെ പറയുന്നത് അല്ലേ. യെസ്.
1: അപ്പൊ എന്തായാലും ഇതെല്ലാവരും കണക്കിലെടുക്കണം കേട്ടോ. കാരണം ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന ഒന്നല്ല. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടേ.
0: വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയുന്നത്
1: വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക പരിസരത്ത്, അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെടി ചട്ടിയിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മളെപ്പോഴും ചെടി നനയ്ക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക, അതുപോലെ മഴയുടെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക.
0: ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ചൂടാണല്ലോ, ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കാൻ ചാൻസ്.
1: അവിടെ എന്തെങ്കിലുമൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം മതി,
0: ചെറിയൊരു ഇത് മതി എന്നാ പറയുന്നില്ല.
1: കാരണം ഈ കൊതുക് മുട്ടയിടുന്നത് എപ്പോഴും ഫ്രഷ് വാട്ടറിലാണ്.
0: അതെ, ഈ ചെറിയ ചിരട്ടാണെന്ന് പോലും നമ്മൾ,
1: അതാണ്
0: ചെറിയ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടന്ന മതി. ഇലകളിലായാലും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ശുചിത്വം വളരെ പ്രധാനമാണ്. ഇപ്പൊ ഈ പനി മാത്രം ഒരുപാട് ഒരുപാട് അസുഖങ്ങളുടെ ഒരു സമയം കൂടിയാണ്.
1: അപ്പൊ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ.
0: എന്ത് തന്നെയാലും ഹെൽത്ത് ഈസ് വെൽത്ത്, അത് തന്നെയാണ് പറയാനുള്ളത്.
1: എന്തായാലും നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്,
0: 7:54:35. അപ്പൊ ദാ തൽക്കാലം ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞങ്ങൾ, ഞാൻ ആർ ജെ റീന,
1: ഞാൻ ആർ ജെ ബിനു രാജീവ്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം വിഷയതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ വാങ്ങാം അല്ലേ.
0: യെസ്, ടാറ്റാ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന നാലാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽപിജി എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച ഡിജിപിയുടെ റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല.

0: സംസ്ഥാനത്ത് SSLC, THSLC, HSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്ന തീയതി നാളെ വൈകിട്ട് 4 മണിവരെ നീട്ടി. കുട്ടികളിൽ ചലച്ചിത്രാസ്വാദന ശീലം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നാളെ മുതൽ ഈ മാസം 25 വരെ കൊല്ലത്ത് ചലച്ചിത്രാസ്വാദന ക്യാമ്പ് സംഘടിപ്പിക്കും. മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. പത്തനംതിട്ട റാനിയിൽ നിന്നും 50 കിലോ തൂക്കമുള്ള കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. വെച്ചൂച്ചിറയിൽ നിന്ന് സർപ്പ വോളന്റിയർ ടിജിൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ഗുജറാത്തിനെ ബാറ്റിംഗിന് അയച്ചു.
1: News Rainbow.
2: Musically yours, FM Rainbow 107.5. Stay tuned.

are listening to Rainbow FM 10.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു യോഗം. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച DGP റിപ്പോർട്ട് 3 സമർപ്പിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനത്ത് SSLC, THSLC, AHSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്ന തീയതി നാളെ വൈകിട്ട് 4 വരെ നീട്ടി. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം

എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. News Rainbow.

0: 8-seed Line Højmarkets Park of Denmark. And that is the end of this news bulletin.
1: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 9:56. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.